ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1952 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം റംസീന ബീഗം, ചെണ്ടിപ്പുര. ഇന്ന് ശകവർഷം 1948, ശ്രവണം 13. മലയാള വർഷം 1201, കർക്കിടകം 19. 2026 ഓഗസ്റ്റ് 4, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റും 1 സെക്കൻഡും.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഡോക്ടർ കെ സുഗുതൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 മിഷാൽ നവാസ് പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് ദ്വീപ് വിശേഷം. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും. 7:45 കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ കൽപ്പേനി ദ്വീപ് സ്വദേശിനി ഡോക്ടർ എം കെ സൌദാബി പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാത ബേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിനുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ ആദ്യം പത്രവൃത്താന്തം. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അവധി. വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള സ്കൂളുകൾക്ക് അവധി. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. PSC ഇന്നും നാളെയും മറ്റന്നാളും 10:00 നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു. മഴക്കെടുതികളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8,00,000 രൂപ വീതവും വീടും ഭൂമിയും നഷ്ടമായവർക്ക് 12,00,000 രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6 വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവിയും മുൻ MPയുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെയും ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനെയും ഡൽഹിയിലെ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ഇന്ന് ആരംഭിക്കും. രാവിലെ 7 മുതൽ 8 വരെയാണ് ആദ്യഘട്ടം. ബീഹാർ നിയമസഭയിലെ ബംഗിപൂർ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജൻസ്വരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ വിജയിച്ചു. ഇറാനുമായുള്ള യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള ചർച്ച ഉടൻ ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുക, ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. 2030 24th കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിലെ അഹമ്മദാബാദിൽ നടക്കും.
1: വീടെന്ന സ്വപ്നം 4 ചുവരുകൾ മാത്രമല്ല, അത് സാമൂഹികമായ അംഗീകരിക്കപ്പെടൽ കൂടിയാണ്. കേരളത്തിലുടനീളം ആയിരക്കണക്കിന് കുടുംബങ്ങൾ പതിറ്റാണ്ടുകളായി പുറമ്പോക്ക് ഭൂമിയിൽ ജീവിതം കെട്ടിപ്പടുക്കുകയും കുട്ടികളെ വളർത്തുകയും തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുകയും ചെയ്തു പോരുന്നുണ്ട്. പൌരന്മാരായി അംഗീകരിക്കപ്പെട്ടിട്ടും പലരും ഭരണകൂടത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങളിൽ അദൃശ്യരായി തുടരുന്നു. അവർക്ക് തിരിച്ചറിയൽ കാർഡുണ്ട്, പക്ഷേ സർക്കാർ ആനുകൂല്യങ്ങൾക്കുള്ള വാതിലുകൾ തുറക്കുന്ന നിയമപരമായ ഉറപ്പില്ല. അവരുടെ കണ്ണീർ കേവലം ഭൂമിക്ക് വേണ്ടിയല്ല, അത് അന്തസ്സിനും സ്വത്വത്തിനും തുല്യ പൌരത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ്.
2: 10-75 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്.
1: കോട്ടയം നാട്ടകം ചെട്ടിക്കുന്ന് താമസിക്കുന്ന ലീല,
2: ഒരു കക്കൂസിന് പോലെയുള്ള കുഴികളോ വല്ലോത്തിനും ഒന്നിനും ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ഞങ്ങൾക്ക് വേറും നാശമായിട്ടിരിക്കുന്നത്, ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഭാഗത്ത് വലിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഫുഡ് വേസ്റ്റ് കൊണ്ടിടാൻ. നാട്ടകം വില്ലേജുകാര് മണം കൊണ്ട് പെരയ്ക്കാത്ത് കിടക്കാൻ മേല ഞങ്ങൾ രണ്ടുപേരും വാർദ്ധക്യം ചെന്ന് ഇന്നകത്തിരിക്കുന്നവരാ. ചോർന്നൊലിച്ച വീടായിരുന്നു, ആരും സഹായിച്ചിട്ടില്ല. മരം വീണ് മേക്കൂരയെല്ലാം പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വീട്ടുവേല ചെയ്തും കടകളിൽ പോയി ചിപ്പാത്രവും കഴുകി കൊണ്ടുവന്ന് മീതി വെച്ച് എന്റെ മേൽക്കൂരെ അതും ഇതുമൊക്കെ ഒരു ചെറിയ തോതിൽ ഞാൻ വൃത്തിയാക്കി കിടക്കുക. ഇപ്പൊ എനിക്ക് എങ്ങും പണിയില്ല, പണിക്ക് പോകാനുള്ള ആരോഗ്യവും ഇല്ല. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി ഒന്നും, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലമാക്കി കൊടുക്കുന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ പഞ്ചായത്തിലൊക്കെ പോയി ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പൊന്നു സുഹൃത്തെ,
1: എറണാകുളം പണ്ടാർച്ചിറ പുറമ്പോക്കിൽ താമസിക്കുന്ന ആൽബർട്ട്,
3: 48-50 വർഷത്തോളം ആയിട്ടുണ്ട്. റോഡും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളെ ഇവിടുന്ന് മാറ്റണം എന്നുള്ളതാണ്. ഓരോ രാഷ്ട്രീയക്കാരും ഓരോ ഭരണം വരുമ്പോഴും ഞങ്ങൾക്ക് പട്ടയം അനുവദിച്ച് തരാം, നിങ്ങൾ എങ്ങും പോകണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇവിടെ ഇതായത്. ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ട്, പക്ഷെ പട്ടയം മാത്രം ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു സൈഡ് കപ്പലിൽ പോകുന്ന പുഴയാണ്, ഒരു സൈഡ് അതിന്റെ ഒരു ചാലാണ് ഇപ്പുറത്തോട്ട്. ഈ രണ്ട് സൈഡിൽ നിന്നും വെള്ളം കയറുന്ന ഒരവസ്ഥയിലാണ്. ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ വീടുകളൊക്കെ ഇങ്ങനെ വീഴാറായി നിൽക്കുന്നു.
1: തൃശൂർ കുരിയച്ചിറ താമസിക്കുന്ന മിനി അലക്സ്,
4: എന്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത് ഇവിടെയാണ് എന്നെ പ്രസവിച്ചതെന്നാണ്. പട്ടയില്ല, ഒന്നുമില്ല. ഒരു പവന പുനരുദ്ധാരണം എന്നൊക്കെ പറയുമ്പോ പുറമ്പോക്കിന് ഒഴിവാക്കും. ഞാന് ഒരു മൊബൈലിൽ പോലും റീൽസ് കാണുന്നത് വീട് മാത്രം. സ്വന്തമായി ഒരു 3 സെന്റെങ്കിലും ഉള്ള ഒരു അടച്ചുറപ്പുള്ള വീട് മാത്രമാണ് എന്റെ ആഗ്രഹം.
1: പതിറ്റാണ്ടുകളായി കായൽക്കരയിലും കനാലുകളുടെ അരികുകളിലും പാതയോരങ്ങളിലും തീരദേശങ്ങളിലും വനമേഖലയിലും സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. പല കുടുംബങ്ങളും ഇഷ്ടാനുസരണം ഈ ഭൂമി കൈവശപ്പെടുത്തിയതല്ല. പല കാരണങ്ങൾ കൊണ്ട് പുറമ്പോക്കിലേക്ക് തള്ളപ്പെട്ടവരുടെ താൽക്കാലിക ഷെൽട്ടറുകൾ അവരുടെ സ്ഥിരം താമസ സ്ഥലമായി.
5: വാസയോഗ്യമല്ലാത്തൊരു വീടാണ്, ഏത് നിമിഷം അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം.
1: കോഴിക്കോട് വെള്ളയിൽ വെസ്റ്റ് ഹില്ലിൽ താമസിക്കുന്ന സജിനി,
5: ചുറ്റും വെള്ളം നിൽക്കുന്ന ഒരു ഏരിയ ആണ്. വേറൊരു ഭാഗത്തേക്ക് പോകാനോ ഒന്നിനോ ഒരു ലോണ് ചോദിച്ചാലും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ അവിടെ താമസിക്കുന്നത്. വീട് വെക്കാൻ വേണ്ടിയിട്ട് പല ഓഫീസുകളും ഞാൻ പോയി അന്വേഷിച്ചു. ഇങ്ങനെ വെള്ളം നിൽക്കുന്ന സമയത്ത് വെള്ളം നിന്ന് ഇടിഞ്ഞു വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
1: തൃശൂർ കുരീശ്വരം നിന്നും ഗീത,
6: ഇവിടെ താമസിച്ചു തുടങ്ങിയിട്ട് 57 വർഷമായി. സെൻട്രൽ വയർ ഹൗസിന്റെ തൊട്ടാണ് ഈ പുറമ്പോക്ക് കനാലാണത്. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുറ്റത്തൊക്കെ വെള്ളം വരും. ലോണും സംഘങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കടക്കണിയിൽ വെട്ടുകെടുക്ക. എനിക്ക് തന്നെ കണ്ണു കാണാനില്ല. ഇത്ര ഒരു കണ്ണോപ്പറേഷൻ വരെ ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ല ഞങ്ങൾക്ക്. പുറമ്പോക്കില് താമസിക്കുന്ന ആൾക്കാരായാലും അവർക്ക് വോട്ട് മാത്രം മതി.
1: ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകളുടെ അഭാവമാണ് ഇവർ അനുഭവിക്കുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്ന്. കൈവശക്കാർക്ക് നിയമപരമായ പട്ടയമില്ലാത്തതിനാൽ ഉടമസ്ഥാവകാശ രേഖയോ നിയമപരമായി അംഗീകൃത താമസ സ്ഥലമോ നിരവധി സർക്കാർ ക്ഷേമ പദ്ധതികൾക്ക് അവർ പലപ്പോഴും അയോഗ്യരാകുന്നു.
7: ഇവിടെ രണ്ട് സൈഡിലും പുഴയായതുകൊണ്ട് തന്നെ
1: എറണാകുളം പണ്ടാറച്ചിറ പുറമ്പോക്കിൽ താമസിക്കുന്ന മെറീന,
7: ഏറ്റത്തിന്റെ ടൈമിന് ഒരുവിധ എല്ലാ വീടുകളും 40 കൊല്ലത്തോളം പഴക്കമുള്ള വീടുകളാണ്. അതിലെല്ലാത്തിലും ഏറ്റവും കയറി വെള്ളം കയറുന്ന അവസ്ഥയാണ്. മിക്കവാറും രാത്രി സമയങ്ങളിൽ പിള്ളേരുള്ള ചെറിയ വീടുകളാണെങ്കിൽ പിള്ളേരെ കട്ടിലേക്ക് എടുത്തിട്ട് വെള്ളം കോരിക്കളഞ്ഞ് അത് ഏറ്റവും ഇറങ്ങിയതിന് ശേഷം വീണ്ടും എളുപ്പിനാകുമ്പോഴത്തേക്കും ഏറ്റവും കയറുന്നു, വെള്ളം വരുന്നു. ഇവിടെ പല വീടുകളിലും സൗകര്യങ്ങൾ കുറവാണ്.
1: അടച്ചുറപ്പില്ലാത്ത ഈ താമസ സ്ഥലങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അരക്ഷിതാവസ്ഥയിലാണ്. അന്നന്നത്തേക്ക് കരുതി വെക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പോലും ഇവിടെ സൂക്ഷിക്കാൻ അവർ പാടുവരുന്നു.
8: മഴ പെയ്ത കിടന്നുറങ്ങാൻ കവറുകളും ഓലയൊക്കെ വെച്ച് കെട്ടിയാണ് നമ്മൾ വീട്ടിൽ താമസിക്കുന്നത്.
1: തിരുവനന്തപുരം കോട്ടൂർ കാണിയടപ്പ് താമസിക്കുന്ന ഇന്ദിര,
8: കാട്ടിൽ പോയവരോട് തുള്ളിയൊക്കെ ഒളിച്ചു കൊണ്ടുവന്നാണ് ഞങ്ങളെ ജീവിതം കഴിഞ്ഞു പോണത്. ഒരു പട്ടയം തരാം എന്ന് പറയണല്ലാതെ ഇതുവരെയും നമുക്ക് പട്ടയമായിട്ടില്ല. ചൊക്കനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുരിപ്പണിക്ക് പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിക്കാനൊക്കൂല. കഥവില്ല, കഥവുണ്ടെങ്കിലും അടച്ചിട്ട് പോകുള്ളൂ.
1: കൊല്ലം ഉമയനെല്ലൂരിൽ നിന്നും വിനീത,
9: പൊട്ടിപ്പൊളിഞ്ഞ മേക്കൂര പൊളിഞ്ഞ ഒരു വീടാണ്. എനിക്ക് രണ്ട് മക്കളുണ്ട്. സ്ഥാപനത്തിൽ ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ മോക്ക് 14 വയസ്സുണ്ട്. എന്റെ മോളെ ഒരു അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ എനിക്കത് ദൃശ്യത്വം ഇല്ല ആ വീട്ടിനകത്ത്. ഞാൻ ജോലിക്കിറങ്ങി പോകുമ്പോൾ എന്റെ കുഞ്ഞിന് അതിനകത്ത് നിർത്തിയിട്ട് പോവാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്.
1: കോട്ടയം മുട്ടമ്മനിൽ നിന്നും നിഷ അനൂപ്,
10: അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു 48 വർഷത്തോളം പഴക്കമുണ്ട്. ഇപ്പൊ ഇറക്കി വിടും എന്നുള്ള ഒരു പേടിയിലാണ് അവിടെ താമസിക്കുന്നത്. ഞാൻ രണ്ട് പെമ്പിള്ളാരാണ്. നമുക്കൊരു അടച്ചുറപ്പുള്ള നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. അവര് പറയുന്നത് ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണ്, അപ്പം നിങ്ങളെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വേറെ സ്ഥലം വാങ്ങാനോ അല്ലെ ഫ്ലാറ്റായിട്ടോ അങ്ങനെ ചെയ്ത് തരും എന്നാണ് പറയുന്നത്.
1: കോഴിക്കോട് ചെട്ടിത്തോപ്പ് പറമ്പിൽ താമസിക്കുന്ന ശാന്തിനി,
11: ഇവിടെ 50 വർഷത്തിലധികമായി ഇവർ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഞങ്ങൾ കടലിൽ പോയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കുറെ സ്ഥലത്ത് കൊടുത്തതാണ് ഞങ്ങളുടെ അപേക്ഷ. പേടിച്ചിട്ട് രാത്രിയൊക്കെ കാറ്റുണ്ടാകുമ്പോൾ നമ്മൾ ഉറക്കൊഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. കാറ്റ് കഴിയണവരെ മഴ പെയ്യുകയാണെങ്കിൽ മഴൻ്റെ ഇതായിട്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഷീറ്റ് കെട്ടും, തുണി വെക്കും. എന്നാലും ഒരു അടുക്കള വരെ ശരിക്കും നമുക്കില്ല ഉപയോഗിക്കാം. നമ്മൾ ഷീറ്റ് കെട്ടിയിട്ടാലും എങ്ങനായാലും അതൊക്കെ പൊട്ടി വെള്ളത്തിലാവും എങ്ങനെ. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റിരിക്കും, ഈ കാറ്റും മഴയൊക്കെ വരുമ്പോ അത് കഴിയണവരെ ഇരിക്കും.
1: പരിസ്ഥിതി ലോലമല്ലാത്തതോ പൊതു ആവശ്യങ്ങൾക്ക് ആവശ്യമില്ലാത്തതോ ആയ ഭൂമിയിൽ ദീർഘകാലമായി താമസിക്കുന്ന കുടുംബങ്ങളെ വ്യക്തമായി നിർവചിക്കപ്പെട്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രകാരം ക്രമപ്പെടുത്തുന്നതിന് പരിഗണിക്കാൻ ഭരണകൂടത്തിന് അലംഭാവമുണ്ടോ?
12: പുറമ്പോക്കിലുള്ള അവകാശങ്ങൾ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ പുറമ്പോക്ക് പഞ്ചായത്തിന് നിക്ഷിപ്തമായിട്ടുള്ള ഭൂമിയൊക്കെ ആണെങ്കിൽ അതിന് NOC കൊടുക്കുകയും പിന്നീട് അത് പട്ടയം കിട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്ന രീതിയിലാണ്. അത് എല്ലാവർക്കും അല്ല, അത് കേസ് ബൈ കേസ് ആണ്. വഴിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പക്ഷെ സാധിക്കില്ല.
1: തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഷെഫീഖ് PM,
12: അല്ലാതുള്ള പുറമ്പോക്കാണെങ്കിൽ അത് റവന്യൂ വകുപ്പാണ് അതിന്റെ പട്ടയം ഇഷ്യൂ ചെയ്യുന്നത്. അതിനുള്ള ആവശ്യമായിട്ടുള്ള NOC കൊടുക്കുന്ന പോലുള്ള കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചെയ്യുന്നുണ്ട്. ലാൻഡ് അവൈലബിലിറ്റി തന്നെയാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. ലാൻഡ് അവൈലബിൾ ആണ്. ഇപ്പൊ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ ഭവന നിർമ്മാണ പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തി വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാനുള്ള ആനുകൂല്യമൊക്കെ കൊടുക്കുന്ന പോലെയാണ് ലൈഫ് മിഷനൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പൊ പുറമ്പോക്കി താമസിക്കുന്ന ഭൂമി ഇല്ല എങ്കിൽ അവിടെ ഭവന നിർമ്മാണത്തിന് അനുവദിക്കുന്നതിന് പരിമിതി വരുന്നുണ്ട്. ഭൂമി അവർ കണ്ടെത്തി കഴിഞ്ഞെങ്കിൽ അതിനുള്ള ഒരു ധനസഹായം ആ ഗ്രാമസഭാ ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഭൂമി വാങ്ങാനുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട്. ഏത് ഗ്രാമസഭയിൽ അംഗമാണോ ആ ഗ്രാമസഭയിൽ അവർ പങ്കെടുക്കുക, അവരുടെ ആവശ്യങ്ങളെ പറ്റി സംസാരിക്കാം. അപ്പൊ അതിൽ പഞ്ചായത്തിന്റെ സാമ്പത്തിക ശേഷിക്കും ഒക്കെ വിധേയമായിക്കൊണ്ട് പദ്ധതികൾ എടുത്തുകൊണ്ടാണ് അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സഹായ പദ്ധതികൾ എടുക്കുന്നത്. സ്വന്തമായിട്ട് ഭൂമി ഇല്ലാന്നുള്ളതുകൊണ്ട് വോട്ടവകാശമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. ആ പഞ്ചായത്തിലെ വോട്ടവകാശമുള്ള ഒരാൾ ഗ്രാമസഭാ അംഗമാണ്. ആ ഗ്രാമസഭാ അംഗം എന്നുള്ള രീതിയിൽ ഗ്രാമസഭയെ പങ്കെടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കുകയും ചെയ്യുന്ന രീതിയിൽ അപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്.
1: കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി അജീഷ്,
13: തദ്ദേശ ഭരണ സ്ഥാപന തലത്തില് വാർഡ് സഭ എന്നുള്ള ഒരു സംവിധാനമാണ് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ട ഒരു അടിസ്ഥാന ജനാധിപത്യ ഘടകം. ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമസഭയും പലരും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തില് ഈ ഗ്രാമസഭക്ക് വാർഡ് സഭക്ക് എത്താത്ത സാഹചര്യമുണ്ട്. അവിടേക്ക് നമ്മൾ പട്ടികവർഗ പട്ടികജാതി പ്രൊമോട്ടർമാരുണ്ട്, മത്സ്യത്തൊഴിലാളി മേഖലയിൽ ആ വകുപ്പിന്റെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെയാണ് സാധാരണഗതിയിൽ ഇത്തരക്കാരെ ബന്ധപ്പെട്ട് ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവരാറുള്ളത്.
1: പതിറ്റാണ്ടുകളായി പുറമ്പോക്കിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടവരെ നിയമസാധുതയ്ക്കും ഒരു പൗരൻ എന്ന നിലയിൽ അന്തസ്സുള്ള ജീവിതത്തിനുമിടയിൽ വീണ്ടും വീണ്ടും തള്ളിക്കളയണോ എന്നതാണ് ചോദ്യം.
14: പട്ടികജാതി പ്രശ്ന വകുപ്പ് പ്രത്യേകമായിട്ട് ഇക്കാര്യത്തില് ഭൂരഹിത പുനരധിവാസ പദ്ധതി എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി.
1: സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് ജോൺ.
14: ഭൂരഹിത പുനരധിവാസ പദ്ധതി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഭൂമിയില്ലാതെ പുറമ്പോക്കുകളിൽ താമസിക്കേണ്ടി വരുന്നവര്, വർഷങ്ങളായിട്ട് വാടക കെട്ടിടങ്ങളിൽ താമസിക്കേണ്ടി വരുന്നവര്, വീടുകളിൽ നിന്ന് കൂട്ടുകുടുംബമായിട്ട് താമസം മാറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ളവർ. അപ്പൊ അതിന് പ്രഥമ ഗണനീയമായിട്ട് പരിഗണിക്കുന്നത് തന്നെ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പുനരധിവാസം നൽകുക എന്നുള്ളതാണ്. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പട്ടികജാതി വികസന വകുപ്പ് ഈ ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂരഹിതരാണെന്ന് കണ്ടെത്തുന്ന വിശിഷ്യ ഈ പുറമ്പോക്കുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞത് 5 സെന്റ് ഭൂമി നൽകുന്ന പദ്ധതിയാണ്. ഇത് ഗ്രാമപ്രദേശങ്ങളിൽ 5 സെന്റ് ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു സെന്റിന് 75,000 രൂപ എന്ന നിരക്കിൽ 375,000 രൂപ നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും 4,00,000 രൂപ 3 സെന്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സെന്റിന് 1,50,000 രൂപ എന്നൊരു ക്രമത്തിലും, കോർപ്പറേഷൻ പരിധിയിലാണെങ്കിലും 3 സെന്റ് വാങ്ങുന്നതിന് 6,00,000 രൂപ, അതായത് ഒരു സെന്റിന് 2,00,000 രൂപ, ഇത്തരത്തിലൊരു ധനസഹായം അനുവദിക്കാണ് തീരുന്നത്. വകുപ്പ് ഭൂമി വാങ്ങി നൽകുകയല്ല, മറിച്ച് ഗുണഭോക്താവ് കണ്ടെത്തുന്ന ഭൂമി വാസയോഗ്യമാണെന്ന് നമ്മുടെ ഓഫീസർമാർ വന്ന് പരിശോധിച്ചിട്ട് ആ പരിശോധനയിൽ ആ വീട് വെക്കാൻ അനുയോജ്യമായുള്ള സൗകര്യങ്ങൾ, കുടിവെള്ള ലഭ്യത, ഗതാഗത സൗകര്യം, വൈദ്യുതി, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്നതിന് ഭൂമി ഗുണഭോക്താവ് കണ്ടെത്തിയാൽ ആ ഭൂമി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഉടമസ്ഥന്റെ പേരിലേക്ക് ഈ തുക അനുവദിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് ലൈഫ് മിഷൻ മുഖേന തന്നെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും 4,00,000 രൂപ നൽകി വരുന്നുണ്ട്. പുതിയ സർക്കാർ പട്ടികജാതി വികസന വകുപ്പിന് സ്വന്തമായിട്ടുള്ള ഒരു ഭവന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഭവന പദ്ധതിയുടെ ഗൈഡ് ലൈൻസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭൂമി നൽകും, എല്ലാവരുടെയും സ്വപ്നം പൂർണ്ണ ചെയ്യാനായിട്ട് ഡിപ്പാർട്ട്മെന്റ് കൂടെ ഉണ്ടാവും.
1: റവന്യൂ മന്ത്രി AP അനിൽകുമാർ.
15: പുറമ്പോക്കുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വീടോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ വളരെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന അത്തരം കേസുകളുണ്ട്. അപ്പൊ അവർക്കത് നമുക്ക് ഭൂമിക്ക് പട്ടയം നൽകുവാനും മറ്റു കാര്യങ്ങൾക്കും നമ്മൾ ആലോചിക്കുന്നുണ്ട്, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയിലും നമുക്ക് ആ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ താമസിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട്, അവർക്കൊന്നും പട്ടയം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അതാ കൊടുക്കുന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്.
1: പലർക്കും പുറമ്പോക്ക് എന്നത് ഭൂരജിസ്റ്ററിലെ ഒരു വർഗീകരണം മാത്രമാണ്. അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ച് കുട്ടികൾ സ്വപ്നം കാണുകയും മാതാപിതാക്കൾ കഷ്ടപ്പെടുകയും പ്രായമായവർ കനിവ് തേടുകയും ചെയ്യുന്ന ഒരു സ്ഥലം. ഭൂസർവേ അതിനെ സർക്കാർ ഭൂമി എന്ന് വിളിച്ചേക്കാം, പക്ഷേ ഓർമ്മകൾ അതിനെ വീട് എന്ന് വിളിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നിയമത്തിന്റെ കണ്ണിൽ ഒരു കുടുംബവും ജീവിതകാലം മുഴുവനും ഇത്തരമിടങ്ങളിൽ തള്ളപ്പെടുന്നില്ല എന്നുറപ്പാക്കാതെ പ്രബുദ്ധ കേരളമെന്ന് എങ്ങനെ അവകാശപ്പെടും?

0: പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ 6:30 കേൾക്കാം. ശ്രോതാക്കൾക്ക് ശുഭദിനാശംസകൾ നേരുന്നു.
1: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വി സുരേഷ് കുമാർ സംസാരിക്കുന്നു.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 3 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരണം 16. തിരുവനന്തപുരം 2, കൊല്ലം 1, പത്തനംതിട്ട 1, കോട്ടയം 3, ഇടുക്കി 2, പാലക്കാട് 1, മലപ്പുറം 4, കോഴിക്കോട് 1, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് മരിച്ചവരുടെ എണ്ണം. 5 പേരെ കാണാതായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്നും 2 പേരെ വീതവും കൊല്ലത്തുനിന്ന് ഒരാളെയുമാണ് കാണാതായത്. കാലവർഷക്കെടുതിയിലെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം പത്തനംതിട്ടയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം അറിയിച്ചു. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ഗവൺമെന്റ് മിഷനറികളെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായുണ്ട്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പുഴശ്ശേരി സ്പിൽവേ എന്നിവ തുറന്നതായും വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയിലൂടെ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 353 ക്യാമ്പുകളിൽ 13,496 പേർ കഴിയുന്നതായും ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം വിതരണം വൈകില്ലെന്നും മന്ത്രി അനിൽകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് 56 വീടുകൾ പൂർണ്ണമായും തകർന്നു. 499 വീടുകൾ ഭാഗികമായി തകർന്നു. പത്തനംതിട്ടയിൽ കളക്ടറും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗങ്ങളിൽ മന്ത്രി പങ്കെടുത്തു. ജില്ലയിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ മന്ത്രി പി സി വിശ്വനാഥിനോടൊപ്പം അനിൽകുമാർ സന്ദർശിച്ചു. വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിതമായി എത്തിക്കാൻ കൊല്ലത്ത് നിന്നടക്കം വള്ളങ്ങൾ എത്തിച്ചതായും മന്ത്രി അനിൽകുമാർ പറഞ്ഞു. സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരങ്ങളും വൈകാതെ വിതരണം ചെയ്യുമെന്നും അനിൽകുമാർ പറഞ്ഞു. നദീതീരങ്ങളിലും ഡാം പരിസരങ്ങളിലും ആളുകൾ കൂടുന്നത് പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ടെന്നും അനാവശ്യയാത്ര ഒഴിവാക്കുന്നതിനൊപ്പം മലയോരത്ത് ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മഴ മാറുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുമെന്നും മന്ത്രി എ പി അനിൽകുമാർ വ്യക്തമാക്കി.
0: സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇന്ന് അവധി.
0: മഴയും കടലാക്രമണവും മൂലം ദുരിതമനുഭവിക്കുന്ന എറണാകുളം ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിലെ വാർഡുകൾ മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. പ്രദേശത്തെ സ്ഥിതിഗതികൾ മന്ത്രി നേരിട്ട് വിലയിരുത്തുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിശക്തമായ മഴയിലും പ്രളയത്തിലും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഹോർട്ടികോർപ്പ് മുഖേന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പച്ചക്കറികൾ വിതരണം ചെയ്തു. മന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരമാണിത്. ജീവനോപാധിയായിരുന്ന 11 പശുക്കളെ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ട കോട്ടയം സ്വദേശി അനിൽകുമാറിന് മന്ത്രി ബിന്ദുകൃഷ്ണ എച്ച് എഫ് ക്രോസ് ഇനത്തിൽപ്പെട്ട 4 പശുക്കളെ കൈമാറി. ഇന്നലെ വൈകിട്ട് തീക്കോയി മേസ്തിരിപ്പടിയിലെ വീട്ടിലെത്തി മന്ത്രി പശുക്കളെ കൈമാറി. കേരള വെറ്ററിനറി അസോസിയേഷൻ നൽകിയ 1,00,000 രൂപയുടെ ചെക്കും ബിന്ദുകൃഷ്ണ അനിൽകുമാറിന് നൽകി. കാസർകോട് ജില്ലയിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായതിനെ തുടർന്ന് 2 താലൂക്കുകളിലായി പ്രവർത്തിച്ചിരുന്ന 8 ക്യാമ്പുകളിൽ 4 ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് നിലവിലെ 4 ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത്. ക്യാമ്പുകളിൽ 43 കുടുംബങ്ങളിലെ 155 പേരാണ് കഴിയുന്നത്. കണ്ണൂർ തൃപ്രങ്ങോട്ടൂരിലെ നരിക്കോട് മലയിൽ മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്ത് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 17 സ്ത്രീകൾ ഉൾപ്പെടെ 25 പേരെയാണ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 964. ആകെ 32 ക്യാമ്പുകളാണ് നിലവിൽ. ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത് കോഴിക്കോട് താലൂക്കിലാണ്. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാട്, പൊന്നാനി താലൂക്കുകളിലായി ആരംഭിച്ച 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നവരുടെ എണ്ണം 441. കോട്ടയം ജില്ലയിൽ 114 ക്യാമ്പുകളിലായി കഴിയുന്നത് 3714 പേരാണ്. 1288 കുടുംബങ്ങളിൽപ്പെട്ടവരാണിവർ. കേരളം അർഹിക്കുന്ന രീതിയിൽ ഗൌരവമായി കാലവർഷക്കെടുതിയിലെ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ആളുകളും സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പ് ജനങ്ങളെ കൃത്യമായി അറിയിക്കാനാവുന്നില്ലെന്നും ചെറിയ ദുരിതം വരുമ്പോഴേക്കും ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പകച്ചു നിൽക്കുകയാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ പ്രളയബാധിത മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതം അതീവ ഗുരുതരമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദുരന്ത നിവാരണത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായ അനാസ്ഥ പ്രകടമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 3 ജില്ലകളിലെയും പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. 13 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകൾ നേടിയത് രാജ്യത്തെ അത്ലറ്റുകളുടെ പ്രതിഭയുടെയും ദൃഢനിശ്ചയത്തിന്റെയും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അത്ലറ്റുകളുടെ സമർപ്പണവും സ്ഥിരോത്സാഹവും യുവജനങ്ങളെ പ്രചോദിപ്പിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ തുടർച്ചയായി 3 സ്വർണം നേടി ചരിത്ര നേട്ടം കുറിച്ച ഭാരോദ്വഹന താരം മീരാബായ് ചാനുവിനെ നേരിൽ കണ്ട് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മീരാബായ് ചാനുവിന്റെ നിശ്ചയദാർഢ്യത്തെയും മനോധൈര്യത്തെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പാർലമെന്റിൽ പ്രധാന ബില്ലുകളിലെ ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ വികസന ബിൽ രാജ്യസഭ പാസാക്കി. 2006 നിയമം കൂടുതൽ ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ഒപ്പം പണമിടപാടുകളുടെ കാലതാമസം പരിഹരിക്കാനും തർക്കപരിഹാരം ലളിതമാക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ സീറ്റ് BJPയും മധ്യപ്രദേശിലെ ദാതിയ മണ്ഡലം കോൺഗ്രസും നിലനിർത്തി. ബീഹാറിലെ ബംഗിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻസ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോറുമാണ് ജയിച്ചത്. കാലിക്കറ്റ് സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസറായി VA അക്ഷിത ചുമതലയേറ്റു. കേരളത്തിലെ സർവകലാശാലകളിലേക്ക് PSC പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ നിന്നാണ് നിയമനം. കാലിക്കറ്റ് സർവകലാശാലയിൽ PRO ചുമതലയിലെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് അക്ഷിത. ഇടുക്കി അടിമാലി സ്വദേശിയാണ്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. പൊതുസമ്മേളനം ടൌൺഹാളിൽ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ കല്ലായി സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ KG ജയരാജ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ച വൈസ് ചാൻസലേഴ്സ് കോൺക്ലേവ് 2026 മാറ്റിവച്ചു. കനത്ത മഴക്കെടുതിയാണ് പരിപാടി മാറ്റിവെക്കാൻ കാരണം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ അറിയിച്ചു. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീന്തുള്ളിയിൽ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി R രാജേഷ്, മണത്തണ കാഞ്ഞിരപ്പുഴയിൽ VP ഹനീഫ എന്നിവരെയാണ് കാണാതായത്. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ്കുമാർ ആവശ്യപ്പെട്ടു. നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര സാമ്പത്തിക സഹായവും സൗജന്യ റേഷനും നൽകണമെന്ന് വിനോദ്കുമാർ പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KT സദഹുള്ള ആവശ്യപ്പെട്ടു. പ്രളയത്തിന് സമാനമായ ദുരിതങ്ങളാണ് ജില്ലയിൽ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നതായി മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1952 കിലോഹെർട്സിൽ ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഡോക്ടർ കെ സുഗുതൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 മിഷാൽ നവാസ് പങ്കെടുക്കുന്ന ഗ്രീൻ ക്യൂസ് എന്ന പരിപാടിയും, തുടർന്ന് ദ്വീപുവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ കൽപ്പിനി ദ്വീപ് സ്വദേശിനി ഡോക്ടർ എം കെ സൗദാബി പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂർ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ലക്ഷദ്വീപിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: അഗത്തി കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.7 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.9 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ സുഗതൻ.
1: പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ഒറ്റ നോട്ടത്തിൽ അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ചെയ്തു നോക്കുമ്പോൾ സാധ്യമാണ് എന്ന് തെളിയും. ചിലർ ഇത്തരം കാര്യങ്ങളിൽ പന്തയം വെച്ച് വലിയ തുക നേടിയ ചരിത്രമുണ്ട്. കുറച്ചു വർഷം മുമ്പ് ആഫ്രിക്കയിൽ ഒരാൾ ഒരു കാറ് മുഴുവൻ തിന്നു. അതിന്റെ ഓരോ ഭാഗവും വളരെ ചെറുതായി മുറിച്ചെടുത്ത് വിഴുങ്ങി. ജീവിതത്തിൽ ഉയർന്നു വരുന്നതിന് പല പരീക്ഷകൾ പാസ്സാകേണ്ടി വരും. ധൈര്യക്കുറവ് കൊണ്ട് പലരും അതിന് ശ്രമിക്കാറേയില്ല. കഴിവ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, കഴിവ് ഉപയോഗപ്പെടുത്താനുള്ള ധൈര്യമില്ലെങ്കിലോ? പരീക്ഷ എഴുതാത്ത ആൾ ജയിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കഴിവ് കുറഞ്ഞവർ ആത്മവിശ്വാസം കൈമുതലായി ഉള്ളതുകൊണ്ട് പരീക്ഷ എഴുതുന്നു, ജയിക്കുന്നു, അവരെക്കാൾ കൂടുതൽ കഴിവുള്ളവരെ മറികടന്ന് മുന്നോട്ടു പോകുന്നു. ഞാൻ പറയാൻ പോകുന്നത് ഒരാളുടെ പരീക്ഷാ അനുഭവമാണ്. പരീക്ഷാ ഹാളിൽ കയറിയപ്പോൾ അയാളെ പേടി പിടികൂടി. ഞാൻ തോക്കുമോ എന്ന് മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങി. അയാൾ ചുറ്റും നോക്കി. ഹാൾ നിറയെ പരീക്ഷാർത്ഥികളെ കണ്ടപ്പോൾ അയാൾക്ക് അല്പം ധൈര്യം തോന്നി. ജയിക്കുമെന്നുള്ള ആശയുള്ളത് കൊണ്ടല്ലേ അവരൊക്കെ എഴുതാൻ വന്നിരിക്കുന്നത്. അവർക്ക് ജയിക്കാമെങ്കിൽ എനിക്കും ജയിക്കാം എന്ന് അയാൾ സ്വയം പറഞ്ഞു. 100 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കി. കടുകട്ടി. ഉത്തരം എഴുതാൻ പറ്റുമോ എന്ന് സംശയം. ചുറ്റും നോക്കിയപ്പോൾ പലരും തിരക്ക് പിടിച്ച് എഴുതുകയാണ്. നമ്മുടെ സുഹൃത്തും എഴുതാൻ തുടങ്ങി. ശരിയായി എഴുതാനുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വന്നു. എഴുതിക്കഴിഞ്ഞപ്പോൾ തൃപ്തി തോന്നി. ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആത്മവിശ്വാസം കിട്ടി. ആദ്യത്തെ സ്റ്റെപ്പ് ആണ് പ്രയാസം. തന്റെ ഉദ്യമത്തിന്റെ 1% തീർന്നിട്ടുള്ളൂ എന്ന് മനസ്സിലായി. എങ്കിലും ധൈര്യമെല്ലാം സംഭരിച്ച് 2 ചോദ്യത്തിന്റെ ഉത്തരം എഴുതി. എന്നിട്ട് കണക്കുകൂട്ടി നോക്കി. ആദ്യത്തെ ഉത്തരം കഴിഞ്ഞപ്പോൾ ചെയ്തു തീർത്തതിന്റെ 99 ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്തു തീർത്തത് 2, ബാക്കിയുള്ളത് 98. അതായത് ചെയ്തു തീർത്തതിന്റെ 49 ബാക്കിയുള്ളൂ. 99 ഉണ്ടായിരുന്നത് പെട്ടെന്ന് 49 ആയി ചുരുങ്ങി. അടുത്ത 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പ്രയാസമുണ്ടായില്ല. ഉത്തരമെഴുതാനെടുക്കുന്ന സമയം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി തോന്നി. വീണ്ടും കണക്ക് കൂട്ടി നോക്കി. ചെയ്തു തീർത്തത് 5, ചെയ്യാനുള്ളത് 95. അപ്പോൾ ബാക്കിയുള്ളത് 19. വീണ്ടും 5 ചോദ്യങ്ങൾ കൂടി എഴുതി. അപ്പോൾ ചെയ്തു തീർത്തതിന്റെ 9 മാത്രം അവശേഷിച്ചു. പിന്നെ ക്രമേണ 15 കൂടി എഴുതി കഴിഞ്ഞപ്പോൾ ചെയ്തത് 25, ചെയ്യാനുള്ളത് 75, 3 മാത്രം ബാക്കി. 50 ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ ജോലി പകുതിയായി. വളരെ സമാധാനമായി, നല്ല ധൈര്യം വന്നു. പിന്നെ പെട്ടെന്നാണ് മറ്റുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമെഴുതിയ അദ്ദേഹം 100 തീർത്തത്. അങ്ങനെ നമ്മുടെ സുഹൃത്ത് പരീക്ഷ എഴുതി ജയിച്ചു, ജോലി കിട്ടി, ഉയർന്ന നിലയിലെത്തി. ഇങ്ങനെയുള്ളവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകും. വണ്ടി നീങ്ങണമെങ്കിൽ ചക്രം ഉരുളണം, അതിന് ഒരു ഉന്ത് കൊടുക്കണം. അത് കൈകൊണ്ടാവാം, ചിലപ്പോൾ ചാവി തിരിച്ചിട്ടുമാവാം. ഏത് രീതിയിലായാലും ഊർജം വേണം. ആദ്യത്തെ ഉന്താണ് പ്രധാനം. ചക്രം തിരിഞ്ഞു കിട്ടിയാൽ പിന്നീട് ഊർജം കുറവ് മതി. അത് അറിയാത്തവരാണ് ഞാൻ ജയിക്കുമോ എന്ന് സംശയിച്ച് മടിച്ചു നിൽക്കുന്നത്. ചുറ്റും നോക്കുക, ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ട ഊർജം കിട്ടും.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കെ സുഗതൻ.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: 20 സെക്കൻഡും.
1: ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഓക്കെ,
1: പേര് പറഞ്ഞോളൂ, ആരാണ്?
2: മിഷാൽ നവാസ്.
1: മിഷാൽ നവാസ്. മിഷാൽ നവാസ് ഇപ്പോ ഏത് ക്ലാസ്സിലാണ്?
2: ഫിഫ്ത്ത്.
1: സിക്സ്ത്. ആറാം ക്ലാസ്സിലാണ് അല്ലേ? ഏത് ദ്വീപിലാണ്
2: ഇപ്പൊ പഠിക്കുന്നത്?
1: ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ കവരത്തിയിലാണ്. കവരത്തിയിൽ ഏത് സ്കൂളിലാണ്? ഓക്കെ, അവിടെ ആറാം ക്ലാസ്സിലാണ് അല്ലേ? ഓക്കെ, അപ്പൊ അഞ്ചുവരെയൊക്കെ എവിടെയായിരുന്നു? സൗത്തിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് അപ്പൊ ആറാം ക്ലാസ്സിലേക്ക് മാറിയതാണല്ലേ? ഓക്കെ, അപ്പൊ പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? നേരത്തെ പഠിച്ച സ്കൂളിനേക്കാളും വലിയ സ്കൂളാണല്ലേ? ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലേ അവിടെ? മിഷാൽ നവാസ് എന്നല്ലേ പേര്? അപ്പൊ എല്ലാവരും മോനെ എങ്ങനെയാ വിളിക്കല് പേര്? മിച്ചു. അപ്പൊ ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ വിളിക്കാല്ലേ, കൊറച്ച് എളുപ്പം അതല്ലേ. അപ്പൊ മിച്ചു എന്ന് വിളിക്കാം. അപ്പൊ മിച്ചു, നിങ്ങക്ക് എങ്ങനെയാ സ്കൂള് അറ്റ്മോസ്ഫിയർ ഒക്കെ? നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ കിട്ടാറുണ്ടല്ലോ, വലിയ സ്കൂളാണ്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്പേസ് കിട്ടാറുണ്ടോ സ്കൂളില്?
2: ഞങ്ങളുടെ സെക്ഷനിൽ അധികം വലിയ കുട്ടികളൊന്നും വരാറില്ല. അപ്പൊ ഞങ്ങള് ഇൻഡോർ ടൈമിലൊക്കെ അവിടെ ആ സെക്ഷനിൽ തന്നെ നടന്ന് വെള്ളം കുടിച്ച് അങ്ങനെയൊക്കെയാണ്.
1: അപ്പൊ നിങ്ങളുടെ സെക്ഷൻ എന്ന് പറയുമ്പോ ഏതൊക്കെ ക്ലാസ്സുകൾ അവിടെ ഉണ്ടാവാ?
2: അവിടെ 6 A, B, C, D നാല് സെക്ഷൻ, പിന്നെ സ്റ്റാഫ് റൂം ഉണ്ട്.
1: അത്രേ ഉള്ളു അവിടെ? ആറാം ക്ലാസ് മാത്രമായിട്ടാണല്ലേ അവിടെ? അപ്പൊ നിങ്ങക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പരിപാടി നേരത്തെ കേട്ടിരുന്നോ?
2: പരിപാടി നേരത്തെ കേട്ടിട്ടില്ല.
1: അപ്പൊ ഈ പരിപാടിയെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്?
2: പരിപാടി ഉണ്ടെന്ന് അങ്ങനെയൊക്കെ.
1: എങ്ങനെയാ അറിഞ്ഞ? അപ്പൊ സ്കൂളിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അറിഞ്ഞത്?
2: ഇല്ല, സ്കൂളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ സാറന്മാർക്ക് പറയാനൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഒരു പരിപാടി ഉണ്ട്, ഇങ്ങനെ പേര് കൊടുക്കാൻ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അറിഞ്ഞു.
1: എങ്ങനെയാ അപ്പൊ മിച്ചു, നേരത്തേക്ക് ക്വിസിലൊക്കെ പങ്കെടുക്കുന്ന ആളാണോ?
2: ക്വിസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ഓക്കെ, നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം ഒരു ചോദ്യം ആയാലോ?
2: ഓക്കെ,
1: ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡം ഏതാണ്? വിച്ച് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്?
2: ആഫ്രിക്ക.
1: ആഫ്രിക്ക ഉത്തരം ശരിയാണ്. എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? ഏതൊക്കെയാണെന്ന് പറഞ്ഞു?
2: ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ.
1: ഏകദേശം ആ വലിപ്പക്രമത്തിൽ തന്ന് പറഞ്ഞുല്ലേ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡാണ് ആഫ്രിക്ക അല്ലേ? അപ്പൊ ആഫ്രിക്കയുടെ സവിശേഷതകൾ ഏതെങ്കിലും ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ? പഠിച്ച ഏതെങ്കിലും അവിടുത്തെ പ്രധാന പ്രത്യേകതകൾ?
2: മിനറൽസ് ഒക്കെ കുഴിച്ചെടുക്കാൻ നല്ല സ്ഥലമാണ് ആഫ്രിക്ക. അങ്ങനെ
1: പിന്നെയോ?
2: പിന്നെ അധികമൊന്നും അറിയില്ല അങ്ങനെ ആഫ്രിക്കയെ കുറിച്ച്.
1: എന്തായാലും മിച്ചു പഠിച്ചിട്ടുണ്ടാവും. വേൾഡിലെ ഏറ്റവും വലിയ ഡെസേർട്ട് സഹാറ ഡെസേർട്ട് എവിടെയുള്ളത്?
2: ആഫ്രിക്കയിലെ.
1: പിന്നെ ഏറ്റവും നദി, ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈൽ നദി. നൈൽ നദിയും ഏത് കൂടി എവിടെ കൂടിയാണ് ഒഴുകുന്നത്?
2: നൈൽ നദി നോർത്ത് ആഫ്രിക്കയിലൂടെ പോയി സൗത്തിലേക്ക് പോകുന്നു, ഈജിപ്റ്റിലൂടെക്ക്.
1: അപ്പൊ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരണം അല്ലേ. ഏറ്റവും വലിയ മരുഭൂമി ഉള്ളത് ആഫ്രിക്കയിലാണ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഉള്ളതും ആഫ്രിക്കയിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
2: ഓക്കെ,
1: രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് തീയതിയിലാണ്? On which date was the national flag of India officially adopted?
2: ഇല്ല,
1: വർഷം നിർബന്ധമില്ല, തീയതി മാത്രം മതി.
2: ജൂലൈ 22.
1: വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 1947 ജൂലൈ 22 ഉത്തരം ശരിയാണ്.
2: ഓക്കെ,
1: 1947 ജൂലൈ 22 ചേർന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രത്യേക യോഗമാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാകയായി പിന്നീട് 1947 ഓഗസ്റ്റ് 15 മുതൽ പതാക ഉയർത്തി തുടങ്ങി. പിന്നെ ഒരു കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിച്ചു പഠിച്ചിട്ടുണ്ടാവല്ലോ, നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയുടെ പേരെന്താണ്?
2: ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത,
1: ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേര്?
2: ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്
1: പിങ്കളി. പഠിച്ചിട്ടുണ്ടോ?

0: സബ്ജക്റ്റാ.
1: ആ സബ്ജക്ട് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ?
0: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് സോഷ്യൽ സയൻസും പിന്നെ മാത്സും.
1: സോഷ്യലും മാത്സും ആണ്. എങ്ങനെയാ, ചെറുപ്പത്തിൽ നിന്ന് മാത്സ് ഇഷ്ടമായിരുന്നോ?
0: ചെറുപ്പത്തിൽ നിന്നൊക്കെ മാത്സ് ഇഷ്ടമായിരുന്നു.
1: അപ്പൊ കൂടുതലും പഠിത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആരാ, ഉമ്മയാണോ പാപ്പയാണോ?
0: എന്താണ് ശ്രദ്ധിക്കാറുണ്ട്, അധികം ഉമ്മ.
1: അധികം ഉമ്മയാണ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്, വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? ഇവാപൊറേഷൻ. ഉത്തരം ശരിയാണ്. അതിന്റെ മലയാളം അറിയാമോ?
0: മലയാളം.
1: ബാഷ്പീകരണം.
0: ഓക്കെ,
1: ഇവാപൊറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. നമുക്ക് ഇതിന്റെ ഈ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, വാട്ടർ സൈക്കിള്, ഈ സൈക്കിളിൽ വരുന്ന പ്രോസസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവോ? ഒന്ന് പറഞ്ഞേ.
0: ഇവാപൊറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപിറ്റേഷൻ, പിന്നെ കളക്ഷൻ.
1: വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ഏത് ക്ലാസ്സിലാ പഠിച്ചേ?
0: കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ്സിൽ.
1: അഞ്ചാം ക്ലാസ് എന്ന് ഇ വി എസ്? വെരി ഗുഡ്. ദ്രാവകാവസ്ഥയിലുള്ള വെള്ളം വാതകാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നീരാവിയായി മാറുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇവാപൊറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നത്. ജലചക്രത്തിന്റെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ഘട്ടമാണ് ഇവാപൊറേഷൻ. സൂര്യപ്രകാശം, കാറ്റ്, ഉപരിതല വിസ്തീർണം, അന്തരീക്ഷ ഈർപ്പം എന്നിവയാണ് ബാഷ്പീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ.
0: ഓക്കെ,
1: അപ്പൊ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം ശരിയാണ്. അടുത്ത നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വോട്ടവകാശം നേടുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? മിനിമം ഏജ് ടു വോട്ട് ഇൻ ഇന്ത്യ.
0: 18.
1: ഉത്തരം ശരിയാണ്. നേരത്തെ എത്രയായിരുന്നു?
0: നേരത്തെ 21.
1: ആ 21 ആയിരുന്നു. വെരി ഗുഡ്. ഓക്കെ, അതിന്റെ ചരിത്രം മിച്ചുവിന് അറിയാമോ?
0: അറിയില്ല.
1: ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരട്ടെ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് മുതൽ, അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ആണല്ലോ, ആ വർഷം മുതൽ വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് ഇന്ത്യയിലെ 21 വയസ്സായിരുന്നു. പിന്നീട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന 1988 കാലത്ത് 61 ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സായി കുറച്ചത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ.
0: ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ.
1: ട്രോപ്പോസ്ഫിയർ. ഉത്തരം ശരിയാണ്. ഈ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഏതൊക്കെയാണ് ലെയേഴ്സ്?
0: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ.
1: വെരി ഗുഡ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ഇതിലേത്?
0: ട്രോപ്പോസ്ഫിയർ.
1: ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 8 മുതൽ 14 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു. ഇതിൽ പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ലെയറിലുള്ളത്? പിന്നെയോ, നമ്മുടെ കാലാവസ്ഥാ പ്രതിഭാസങ്ങളായ ഈ ലെയറിലാണ്. വെരി ഗുഡ്. അതെ, ഇപ്പൊ 5 ചോദ്യങ്ങളായി, 5-ലും 5 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ് മിച്ചു. നമ്മുടെ ഗ്രീൻ ക്വിസ് പരിപാടിയിൽ 5 മാർക്കാണ് നേടേണ്ടത്. അതെന്തായാലും മിച്ചു നേടിയിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യണോ?
0: കണ്ടിന്യൂ ചെയ്യണേ ചെയ്യാം.
1: മിച്ചുവിന് എങ്ങനെ, ഇനി ക്വസ്റ്റ്യൻസ് വേണോ അല്ല നിർത്തണോ? വേണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇനി 5 ക്വസ്റ്റ്യൻസ് അവശേഷിക്കുന്നുണ്ട്, ചോദിക്കാം. ഓക്കെ, പിന്നെ മിച്ചുവിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
0: വീട്ടില് അമ്മയും അച്ഛനും പിന്നെ
1: ഇപ്പൊ ഗൾഫിലാണ്. അപ്പൊ മിച്ചു ഒറ്റ മോനാണ്? നിങ്ങള് സ്വദേശം എവിടെയാ ശരിക്കും? കൽപ്പേനിയാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഗൗരത്തില്?
0: ഇവിടെ വന്നിട്ട് ഇപ്പൊ 3-ാമത്തെ വർഷം.
1: 3-ാമത്തെ വർഷം. അതുവരെ ഒക്കെ എവിടെയായിരുന്നു? കൽപ്പേനി തന്നെയായിരുന്നോ?
0: അതിനു മുമ്പ് കിൽട്ടണിലായിരുന്നു.
1: ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഗൗരത്തി. ഓക്കെ, അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ആരാ ഇപ്പോ? ബാപ്പയാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്?
0: ബാങ്കിൽ.
1: ബാങ്കിലാണ്. അങ്ങനെയാണെങ്കിൽ ബാപ്പയുടെ ഉമ്മയുടെ ഒക്കെ പേരൊന്ന് പറയോ.
0: ബാപ്പന്റെ പേര് ശ്യാമർണവാസ്, ഉമ്മയുടെ പേര് ലക്ഷ്മ ജാസ്മിൻ.
1: ഓക്കെ, എല്ലാവരോടും അന്വേഷണം പറയാട്ടോ.
0: ഓക്കെ
1: ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6-ാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്?
0: ഇംഗ്ലീഷ്.
1: ഇംഗ്ലീഷ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ പറയാനായിട്ട്?
0: എനിക്ക് ചൈനീസ് ആണോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു.
1: മൊത്തം സംസാരിക്കുന്നവരുടെ എണ്ണം അനുസരിച്ച് ഇംഗ്ലീഷ്, മാൻഡാരിൻ, ചൈനീസ്, ഹിന്ദി എന്നിവയാണ് മുൻപന്തിയിലുള്ള പ്രധാന ഭാഷകൾ. ഇതിൽ മാതൃ

0: ഭാഷയായി ഏറ്റവും കൂടുതൽ ലോകത്ത് ഉപയോഗിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ചൈനീസ്. അതായത് മാൻഡാരിൻ ഭാഷയാണ്. ഏഴാമത്തെ ചോദ്യം, പല്ലുകളിലും ചുണ്ണാമ്പുകളിലും കാണപ്പെടുന്ന ധാതു ഏതാണ്? ധാതു എന്ന് പറയുമ്പോൾ മിനറൽ, വിച്ച് ഈസ് ദ മിനറൽ ഫൗണ്ട് ഇൻ ടീത്ത് ആൻഡ് ലൈം സ്റ്റോൺസ്? കാൽസ്യം ആണ്. പല്ലുകളിലും ചുണ്ണാമ്പുകളിലും കാണപ്പെടുന്ന പ്രധാന മിനറൽ എന്ന് പറയുന്നത് കാൽസ്യം ആണ്. പല്ലുകളുടെയും എല്ലുകളുടെയും ബലത്തിനും ആരോഗ്യത്തിനും കാൽസ്യം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അല്ലേ? ഓക്കെ, അടുത്ത എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്?
1: ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന
0: നെപ്പോളിയൻ ഓഫ് ഇന്ത്യ ആരാണ്?
1: നെപ്പോളിയൻ ഓഫ് ഇന്ത്യ അല്ലേ, നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്ത ആണ്.
0: സമുദ്രഗുപ്ത, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഗുപ്ത രാജവംശത്തിലെ ചക്രവർത്തിയായ സമുദ്രഗുപ്തനാണ്. ചരിത്രകാരനായ വി എ സ്മിത്ത് ആണ് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്.
1: ഓക്കെ,
0: ഇതിൽ നമ്മളിപ്പോ ഈ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നമ്മളിപ്പോ പറഞ്ഞത് സമുദ്രഗുപ്തനാണ് അല്ലേ? അപ്പൊ ശരിക്കും നെപ്പോളിയൻ ആരാ?
1: ഫ്രഞ്ച് ഭരണാധികാരി.
0: ഫ്രഞ്ച് ഭരണാധികാരിയാണ് അല്ലേ. 19th century തുടക്കത്തില് യൂറോപ്പിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച പ്രശസ്തനായ ഫ്രഞ്ച് സൈനിക മേധാവിയും ചക്രവർത്തിയുമായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും മികച്ച യുദ്ധ തന്ത്രജ്ഞരിൽ ഒരാളാണ് അദ്ദേഹം എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത 9th ചോദ്യം, ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മനുഷ്യൻ ആരാണ്? ഫാസ്റ്റസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ആ, ഉത്തരം ശരിയാണ്, ഉസൈൻ ബോൾട്ട് ആണ്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മനുഷ്യൻ ജമൈക്കയുടെ ഉസൈൻ ബോൾട്ട് ആണ്. മണിക്കൂറിൽ 44.35 km വേഗതയിലാണ് അദ്ദേഹം ഓടിയത്. ഒരു മനുഷ്യൻ കൈവരിച്ച ഏറ്റവും ഉയർന്ന വേഗതയാണിത്. അവസാനത്തെ ചോദ്യം, പോവാലേ അവസാനത്തിലേക്ക്. ലക്ഷദ്വീപിനെ കേന്ദ്രഭരണ പ്രദേശമായി അംഗീകരിച്ചത് എപ്പോഴാണ്?
1: നവംബർ 1, 1956.
0: ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. സംസ്ഥാന പുനഃസംഘടന നടന്ന അതേ വർഷം തന്നെയാണ് ലക്ഷദ്വീപിനെ കേന്ദ്രഭരണ പ്രദേശമായി അംഗീകരിച്ചത്. അതേ മിച്ചുയേ, ഇത്ര മാർക്ക് കിട്ടിയപ്പോ ഫുള്ള് കിട്ടി, 10-ൽ 10 മാർക്കും കിട്ടി. കൺഗ്രാചുലേഷൻസ്. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ 6ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കേണ്ട കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഉൾപ്പെട്ടു എന്ന് തോന്നുന്നു അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. അല്ല, സാധാരണ എങ്ങനെ ക്വിസിലേക്ക് പങ്കെടുക്കുമ്പോ ഫസ്റ്റ് ഒക്കെ വാങ്ങിക്കാറുണ്ടോ? കിട്ടിയിട്ടുണ്ട്. മിച്ചു പഠിക്കുന്ന രീതി എങ്ങനെയാ? നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമാണോ പഠിക്കുന്നത്, അല്ല പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാറുണ്ടോ ജി കെക്ക്? ഓക്കെ ഓക്കെ, അപ്പൊ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാട്ടോ. അപ്പൊ നമ്മുടെ ഈ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ വീണ്ടും പങ്കെടുക്കാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ കൂട്ടുകാരോടും വീട്ടുകാരോടും എല്ലാവരോടും അന്വേഷണം പറയാ, ഫ്രണ്ട്സിനോടൊക്കെ ഈ പരിപാടിയെ കുറിച്ച് പറയാട്ടോ. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് നന്ദി, വീണ്ടും വിളിക്കാം. താങ്ക് യു. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.

ആകാശവാണി കവരത്തി. ഇപ്പോൾ ദ്വീപ് വിശേഷം കേൾക്കാം. ദേശീയ നിയമസേവന അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം 2026 സെപ്റ്റംബർ 12 ശനിയാഴ്ച ലക്ഷദ്വീപിലെ ജില്ലാ ലീഗ് സർവീസസ് അതോറിറ്റിയുടെയും താലൂക്ക് ലീഗ് സർവീസസ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ ദേശീയ ലോക അദാലത്ത് സംഘടിപ്പിക്കുന്നു. ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കാവുന്ന സിവിൽ കേസുകൾ, ഒത്തുതീർപ്പിന് വിധേയമായ ക്രിമിനൽ കേസുകൾ, മോട്ടോർ

അപകട നഷ്ടപരിഹാര കേസുകൾ, ബാങ്ക് വായ്പാ തർക്കങ്ങൾ, കുടുംബ തർക്കങ്ങൾ, തൊഴിൽ തർക്കങ്ങൾ, ചെക്ക് ബൗൺസ് കേസുകൾ, പ്രീലിറ്റിഗേഷൻ തർക്കങ്ങൾ എന്നിവ ഈ അദാലത്തിൽ പരിഗണിക്കും. മുൻപറഞ്ഞ കേസുകൾ ലോക അദാലത്ത് വഴി ഒത്തുതീർപ്പാക്കാൻ താൽപ്പര്യമുള്ള കക്ഷികൾ 2026 ഓഗസ്റ്റ് 31-നകം ബന്ധപ്പെട്ട ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലോ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളിലോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്.

0: Less premium, more bonus. Most suitable for your loved ones. RPL Life. Nothing better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
0: Less premium, more bonus. Most suitable for your loved ones. RPLI. Nothing better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: Aarogya Vicharam. ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
3: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം. കെടാത്ത കനലുകൾ

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം പുലർവട്ടം തുടർന്ന് കേൾക്കാം. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ ഇന്നലെ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്നലെ പാസാക്കി. 2 പുതിയ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ചെറുകിട വ്യവസായ മേഖലയിലെ പണമടയ്ക്കൽ വൈകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തർക്കപരിഹാരം ലളിതമാക്കുന്നതിനുമുള്ള MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭ പാസാക്കി. ഇതിനു പുറമെ 2 പ്രധാന ബില്ലുകളായ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽ 2026 ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്നലെ നടപടികൾ ആരംഭിച്ചയുടൻ ഗ്ലാസ്ഗോയിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കായിക താരങ്ങൾക്ക് സ്പീക്കർ ഓം ബിർള അഭിനന്ദനം അറിയിച്ചു. എന്നാൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ഇരുസഭകളും ഒന്നിലധികം തവണ തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പാർലമെന്റിൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു. സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങൾ അവസരം ലഭിക്കുമ്പോൾ സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ശ്രീ റിജിജു ആരോപിച്ചു.
3: ജഡ്ജസ് കോ സംഖ്യ ബറാനെ കെലേ ഓർ രാജ്യസഭാ മേ MSME കാ ബിൽ പാസ് വിപക്ഷ മേ കോയി ബി ഐസ നൈ ബച്ച ജോ ഹിസ്സ ലേന ചാത്തെ തെ ഇത്ര ഇമ്പോർട്ടന്റ് ബിൽസ് ആയ ഹൈ വോ ഹിസ്സ നൈ ലേ രഹേ ബാഹർ ജാകെ കഹതെ ഹൈ കി ബോൾനെ കെ ലിയേ മൌക്ക നൈ മിൽത്ത ഹൈ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി പാർലമെന്ററി സമിതി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പോസ്റ്റ് നീക്കം ചെയ്ത മെറ്റയുടെ നടപടിയെ സമിതി അധ്യക്ഷനും BJP MPയുമായ നിഷികാന്ത് ദുബെ രൂക്ഷമായി വിമർശിച്ചു. സംഭവത്തിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടതായി ശ്രീ ദുബെ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമുണ്ട്. സംസ്ഥാനത്ത് 353 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 13,496 പേരാണ് ഉള്ളത്. സംസ്ഥാനത്തൊട്ടാകെ 56 വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 499 വീടുകൾ ഭാഗികമായി തകർന്നു. 16 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5 പേരെ കാണാതായിട്ടുമുണ്ട്. അതിനിടെ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്.
1: കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകൾക്കാണ് അവധി. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. സംസ്ഥാനത്ത് PSC 4, 5, 6, 10 തീയതികളിൽ നടത്താനിരുന്ന ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് 4, 5, 6 തീയതികളിൽ വിവിധ ജില്ലകളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷയും മാറ്റിയിട്ടുണ്ട്. തൃശൂരിൽ മഴ തുടരുന്നു. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
5: ഇന്നലെ പകൽ സമയം മഴയ്ക്ക് ചെറിയ ആശ്വാസമുണ്ടായെങ്കിലും രാത്രിയോടെ വീണ്ടും മഴ ശക്തമാവുകയാണ് ഉണ്ടായത്. കരുവന്നൂർ ചാലക്കുടി പുഴയിലെ ജലനിരപ്പുകൾ ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. നഗരത്തിലെ പലയിടത്തും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്.
1: പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി നേരിടുന്ന പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തും. ഉച്ചയ്ക്ക് ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിക്കും. അസം, മേഘാലയ, പശ്ചിമബംഗാളിന്റെ ഹിമാലയൻ സമതല മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ്, ബീഹാർ എന്നിവിടങ്ങളിലും ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ തുടങ്ങിയ ഇടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകണമെന്ന് സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒഡീഷയിലെ കട്ടക്കിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വികസിത് ഭാരത് 2047, വികസിത് ഒഡീഷ 2036 എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീമതി മുർമു ഒഡീഷയിലെത്തിയത്. രാജ്യത്തിന്റെ പ്രതിരോധ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ സൈനിക സിവിൽ സഹകരണം അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ 85-ാമത് ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിലിയൻ സർവീസസ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംയുക്ത പരിശീലന പരിപാടികളിലൂടെ സിവിൽ സർവീസ് സൈനിക സമ്പർക്കം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും രാജ്യരക്ഷാമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2-ാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. കേന്ദ്ര പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പാണ് യോഗം സംഘടിപ്പിക്കുന്നത്. അനധികൃത സ്വത്ത് വീണ്ടെടുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തൽ, അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണ നിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാൻ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെയും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സന്ദർശിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ജനവിധി അംഗീകരിക്കുന്നതായി ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബീഹാറിൽ ബിജെപിയുടെ ശക്തി കേന്ദ്രമായ ബംഗിപ്പൂർ മണ്ഡലത്തിലും മധ്യപ്രദേശിലെ ദതിയയിലും പരാജയപ്പെട്ടതിനെക്കുറിച്ച് പാർട്ടി വിശദമായ അവലോകനം നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. മഞ്ചൽപൂർ മണ്ഡലം നിലനിർത്താൻ സഹായിച്ച ഗുജറാത്തിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ നിതിൻ നബീൻ പ്രവർത്തകരെയും ഭാരവാഹികളെയും അഭിനന്ദിച്ചു. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ഹർഷിത ജാക്കർ. ഇന്നലെ നടന്ന 2-ാം ഘട്ട മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ, അൾജീരിയ, ചിലി, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 സൈക്ലിസ്റ്റുകളുടെ സംഘത്തെ 19-കാരിയായ ഹർഷിതയാണ് നയിച്ചത്. ഈ മാസം 1-ന് ആരംഭിച്ച സൈക്ലിംഗ് പോരാട്ടം ഓഗസ്റ്റ് 9-ന് സമാപിക്കും. 108 ആംബുലൻസിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി അംഗീകൃത നഴ്സുമാരെ മാത്രമേ നിയമിക്കൂ എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 108 ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതലയുള്ള കരാർ കമ്പനിയായ ERI ഗ്രീൻ ഹെൽത്ത് സർവീസസ് അധികൃതരുമായി മന്ത്രി കെ മുരളീധരൻ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവച്ച കരാർ പ്രകാരം നഴ്സിംഗ് പാസ്സാക്കാത്തവർക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ നേടാൻ സഹായിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ സംവിധാനം മാറണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കരിയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല നിറപുത്തരി പൂജകൾ കണ്ടു തൊഴുത് നെൽക്കതിരുകളുമായി ഭക്തർ മലയിറങ്ങി. തിങ്കളാഴ്ച രാവിലെ നട തുറന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീകോവിലിനു മുന്നിൽ ഭക്തർ നെൽക്കതിരുകൾ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
7: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7:35 മിനിറ്റും 32 സെക്കൻഡും.

0: ആകാശവാണി കവരത്തിയുടെ 40 ഫിറ്റ് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കവരത്തി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരാളുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഇത് 40 ഫിറ്റ് എന്ന പരിപാടിയാണ്. പേരൊന്ന് പറയാമോ?
1: ഞാൻ ഫൗസിയ.
0: ഫൗസിയയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: എന്റെ വീട്ടില് ഉമ്മ ഉണ്ട്, ഉപ്പ മരിച്ചുപോയി, അങ്ങനെ ഹസ്ബൻഡ് ഉണ്ട്, 2 കുട്ടികളുണ്ട്, പിന്നെ 3 ഇത്താത്തമാരുണ്ട്. അപ്പം ഏറ്റവും അവരുടെ ഹസ്ബൻഡും പിന്നെ ഏറ്റവും മൂത്ത ഇത്താത്തക്ക് 2 കുട്ടികളുണ്ട്. അങ്ങനെയാണ്.
0: കുട്ടികളുടെ പേരെന്താ?
1: എന്റെ കുട്ടികളുടെ പേര് ഒരാള് ഇഫാ ഷെബിൻ, മറ്റേയാള് എസാ ഷെബിൻ. ഇഫാ ഷെബിന് 7 വയസ്സായി, എസാ ഷെബിന് 3 വയസ്സായി.
0: ഇവിടെ എന്തായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്?
1: ഞാനിവിടെ പാരലീഗൽ വളണ്ടിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
0: ഇവിടുത്തെ സേവനങ്ങളൊക്കെ എങ്ങനെയാണ്, അതൊന്ന് പറയാമോ?
1: ഇവിടുത്തെ സേവനങ്ങൾ എന്ന് വെച്ചാല് ഞങ്ങള് നേരിട്ട് ജനങ്ങളുടെ അടുത്ത് പോയി അവരുടെ പ്രശ്നങ്ങള് മനസ്സിലാക്കി, അതൊക്കെ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രശ്നം ആയിക്കോട്ടെ, ഇങ്ങനെ മാട്രിമോണി കേസായിക്കോട്ടെ, പിന്നെ അടിച്ച കേസോ അല്ലെങ്കിൽ അയൽവക്കക്കാര് തമ്മിലുള്ള കേസോ, അങ്ങനെ എന്തെങ്കിലും കേസ് ആയിക്കോട്ടെ, അത് നമ്മുടെ ഈ അദാലത്തിൽ വരുമ്പോ ഒത്തുതീർപ്പാക്കലാണ് ചെയ്യുന്നത്. അദാലത്തിൽ അങ്ങനെ ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന കേസൊക്കെ ഇവിടെ അദാലത്തിൽ കൊണ്ടുവന്ന് ഒത്തുതീർപ്പാക്കുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്.
0: അപ്പോൾ ജനങ്ങൾക്ക് എങ്ങനെയാണ് സഹായം കിട്ടുന്നത്?
1: അങ്ങനെ പറഞ്ഞാല് ഇപ്പം ഞങ്ങള് ഡോർ ടു ഡോർ ക്യാമ്പയിൻ പോകുമ്പോൾ നമുക്കിപ്പോ അവിടെ സാമ്പത്തികമായിട്ട് പിന്നോക്കത്തിലുള്ളവരെയും നമുക്ക് കാണാൻ പറ്റും. പിന്നെ വീട് പൊളിഞ്ഞ് കിടക്കുന്ന വീട്ടിൽ താമസിക്കുന്നവരും ഉണ്ടാവും. അല്ലാതെ ഈ ഗുളികകള് പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്നും അല്ലാതെ കരയിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ കഴിക്കുന്നവരുണ്ട്. അതൊക്കെ ഇവിടെ നിന്ന് അവൈലബിൾ ആകുന്ന രീതിക്ക് ചെയ്തു കൊടുക്കും. അതായത് ഇപ്പൊ ഒരു മെഡിസിൻ ആണെങ്കിൽ പിന്നെ ഒരു രോഗിയുടെ ഡയപ്പർ ആണെങ്കിലും അത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന രീതിക്ക് ഞങ്ങള് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഈ സാമ്പത്തികമായിട്ട് വസ്ത്രങ്ങളോ മറ്റേ വീടുകളോ ഒന്നും ഇല്ലാത്തവർക്ക് അതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങള് ഈ സർവീസ് ഉപയോഗപ്പെടുത്തുന്നത്.
0: നിങ്ങളിപ്പോ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യാറുണ്ടോ?
1: ആ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കാറുണ്ട്.
0: ഫൗസിയ ഒരുപാട് വിവരങ്ങളാണ് നമുക്ക് ആയിട്ട് നൽകിയത്. പിന്നെ വിശ്രമവേളയിൽ എന്താണ് കൂടുതൽ ചെയ്യുന്നത്?
1: മെയിൻ ആയിട്ട് ഞാൻ ഈ പാട്ട് കേൾക്കും. പാട്ട് കേൾക്കും, പാടാൻ അറിയില്ല, എന്നാലും പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: ഒരു രണ്ടുപേരി പാടാമോ?
1: പാട്ട് പാടിയിട്ടില്ല ഇതുവരെ, അങ്ങനെ പാടിയിട്ടില്ല, നോക്കാം.

0: കൽബിനുള്ളിൽ
1: ഓക്കെ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഫാട്ടിഫെട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
0: വെട്ടെന്ന സിനിമയിലെ ഒരു കാതിലെ പോലെ ഞാൻ കണ്ടില്ല ആ പാട്ട്.
1: തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചു തരാം. ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയാണ്?
0: റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് തന്നെ വെച്ചു തരാം. നമ്മൾ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
0: താങ്ക് യു. നമ്മൾ കണ്ടുമുട്ടിയതിലും ആകാശവാണിയിൽ സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് നന്ദിയുണ്ട്.
1: ഓക്കെ, താങ്ക് യു.

0: ഫാട്ട് ഫെട്ടി. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര. ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 30 സെക്കൻഡും.
1: ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു.

0: ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറും കൂടാതെ മെറ്റേണൽ ഹെൽത്തിന്റെ നോഡൽ ഓഫീസറും കൂടിയായ കൽപ്പിനി ദ്വീപ് സ്വദേശിനി ഡോക്ടർ എം കെ സൗദാബി ലോക മുലയൂട്ടൽ വാരത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് ലോക മുലയൂട്ടൽ വാരത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ചാണല്ലോ.
1: അതെ.
0: എന്താണ് ഈ വർഷത്തെ ലോക മുലയൂട്ടൽ വാരത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞാല്, അതിനെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ?
1: തീർച്ചയായും. ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ സസ്റ്റൈനബിൾ സ്റ്റാർട്ട് ഇൻ ലൈഫ്, സ്ട്രെങ്തൻ വാട്ട് വർക്സ്, ഇതാണ് ഈ വർഷത്തെ പ്രമേയം. അതായത് സുസ്ഥിരമായ ജീവിതത്തിന്റെ മികച്ച തുടക്കത്തിന് മുലയൂട്ടൽ, ഫലപ്രദമായ പിന്തുണാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താം എന്നതാണ് ഈ വർഷത്തെ ലോക മുലയൂട്ടൽ വാരത്തിന്റെ പ്രമേയം.
0: ഈ മുലയൂട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്താണ്, എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ മുലയൂട്ടൽ ആരംഭിക്കേണ്ടത് ഒരു പ്രസവത്തിന് ശേഷം?
1: അതെ, സാധാരണ പ്രസവമാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കണം. ജനിച്ച് ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കണം എന്നാണ്. കാരണം കുഞ്ഞിന് കൊളോസ്ട്രം എന്ന ആദ്യ പാല് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനും, അത് മുലയൂട്ടൽ വഴിയുള്ള ഗുണങ്ങൾ നമ്മൾ ഇനി തുടർച്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ എത്രയും പെട്ടെന്ന് മുലയൂട്ടൽ ആരംഭിക്കുന്നതാണ് നല്ലത്, ഒരു മണിക്കൂറിനുള്ളിൽ എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്.
0: നമുക്ക് ആ ഫസ്റ്റ് വരുന്ന പാലെന്ന് പറയുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള പാലാണെന്ന് പറയുന്നു. അതിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാലാണ് എന്നാണ് പറയാറുള്ളത്.
1: തീർച്ചയായും.
0: പൊതുവെ എന്താണ് അത് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറയുന്നത്?
1: അതെ, മഞ്ഞ നിറത്തിൽ ആദ്യമായി ഊറി വരുന്ന പാലിനെയാണ് നമ്മൾ കൊളോസ്ട്രം എന്ന് പറയുന്നത്. അത് കുഞ്ഞിന്റെ ആദ്യ പ്രതിരോധ കുത്തിവയ്പ് പോലെ തന്നെയാണ്. കാരണം അതിൽ ധാരാളം ആന്റിബോഡികളും രോഗപ്രതിരോധ ഘടകങ്ങളും പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞിനെ പല വിധത്തിലുള്ള അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കും. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. മാത്രമല്ല പ്രീലാക്ടിയൽ ഫീഡ് എന്ന് പറയുന്നുണ്ട്. കാരണം മുലപ്പാൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന തേന്, സംസം വെള്ളം, അതുപോലെ പൊന്നരച്ച് കൊടുക്കുക, ഈത്തപ്പഴം അരച്ച് കൊടുക്കുക തുടങ്ങിയ അതെല്ലാം അതുപോലുള്ള പ്രീലാക്ടിയൽ ഫീഡ് കൊടുക്കുക വഴി കുഞ്ഞിന് പലതരത്തിലുള്ള അണുബാധകളും ഉണ്ടാവാറുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞിന് മുലയൂട്ടൽ ആരംഭിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളോസ്ട്രം കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും കൂടിയാണ് നമ്മുടെ ഉദ്ദേശം.
0: ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് പാൽ കൊടുത്തതിന് ശേഷമാണ് വേറെ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്?
1: ആദ്യ 6 മാസം വെറും പാല് മാത്രമാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത്. കാരണം ആദ്യത്തെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. പോഷകങ്ങൾ മുതൽ വെള്ളം മുതൽ എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ശരിയായ രീതിയിലുള്ള വളർച്ച ഉറപ്പുവരുത്തുന്നതിനും രോഗപ്രതിരോധ ശക്തി ലഭിക്കുന്നതിനും 6 മാസം വരെ പാല് മാത്രം കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കേണ്ടതോ വേറെ എന്തെങ്കിലും കട്ടിയാഹാരം കൊടുക്കേണ്ടതോ ആവശ്യമൊന്നുമില്ല.
0: നമ്മളിപ്പോൾ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു അല്ലേ, കുഞ്ഞിന് പാല് കൊടുക്കുന്നത് മൂലം ഒരുപാട് പ്രതിരോധ ശേഷി കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഈ മുലയൂട്ടുന്ന അമ്മമാർക്ക് അവർക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നല്ലോ.
1: അതെ,
0: എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
1: അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിരുന്നത്, സൂചിപ്പിച്ചതെന്നാണ് കുറച്ച് മുമ്പ്. പ്രസവാനന്തര രക്തസ്രാവം കുറയ്ക്കും, അതുപോലെ ഗർഭാശയം വേഗത്തിൽ സാധാരണ നിലയിലാവും, സ്തനത്തിന് ഉണ്ടാകുന്നത് അണ്ടാശയത്തിനുണ്ടാകുന്ന ക്യാൻസറുകളുടെ സാധ്യത കുറയും, അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ സുശക്തമാവും, പ്രസവാനന്തര ഭാരം കുറയ്ക്കാൻ സഹായിക്കും. കാരണം ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ, പ്രസവാനന്തര രക്തസ്രാവം കുറയുന്നെന്ന് പറയുന്നത് നമ്മളിപ്പം ജനിച്ച ഉടനെ ലേബർ റൂമിൽ വെച്ച് തന്നെ കുഞ്ഞിന് മുലയൂട്ടൽ ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്രസ് പെട്ടെന്ന് സങ്കോചിക്കുകയും മറുപിള്ളയെല്ലാം പെട്ടെന്ന് ഗർഭാശയ ഭിത്തിയിൽ നിന്ന് ഇളകി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് അത് അതുപോലെ പ്രസവാനന്തരം ഉണ്ടാകുന്ന രക്തസ്രാവം കുറയ്ക്കുവാനും ഇതുകൊണ്ട് കഴിയും. അതുപോലെ നമ്മൾ ഗർഭാശയം നമുക്കറിയാം, ഒരു പ്രഗ്നൻസി പീരീഡിൽ അത് അതിൻ്റെ പല മടങ്ങ് വലുപ്പം പ്രാപിക്കാറുണ്ട്. അത് ചുരുങ്ങി സാധാരണ നമ്മുടെ ഒരു മുഷ്ടിയുടെ അത്രയും വലുപ്പത്താണ് സാധാരണ ഒരു ഗർഭാശയം.

0: എന്നുള്ളത്. അത്രയും സങ്കോചിച്ച് അത്രയും എത്തണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതിനെല്ലാം അമൂലയൂട്ടൽ വഴി പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിൽ വരാൻ സാധിക്കും. അതുപോലെ നമ്മുടെ സനങ്ങൾക്കും അണ്ടാശയങ്ങൾക്കും ഉണ്ടാകുന്ന ക്യാൻസറുകൾ അത് അതിൻ്റെ സാധ്യത അതുപോലെ കുറയ്ക്കും. പിന്നെ നമ്മൾ ഒരു ഗർഭകാലത്ത് നമ്മൾ ഏകദേശം ഒരു 10 കിലോ തൂക്കം കൂടും. അപ്പോൾ ആ തൂക്കം കുറഞ്ഞ് നമ്മുടെ പഴയ രീതിയിലുള്ള തൂക്കത്തിലേക്ക് വന്നെത്താനും ഇത് നമുക്ക് മുലയൂട്ടലിലൂടെ സാധിക്കും. കാരണം ധാരാളം കലോറി നമുക്ക് മുലയൂട്ടലിലൂടെ നഷ്ടമാകാറുണ്ട്.
1: ഈ സിസേറിയൻ പ്രസവത്തിന് ശേഷം മുലയൂട്ടൽ എങ്ങനെ വിജയകരമായി ആരംഭിക്കാം?
0: അതെ, സിസേറിയൻ കഴിഞ്ഞ് നമുക്ക് സിസേറിയൻ കഴിഞ്ഞ ഉടനെ തന്നെ മുലയൂട്ടൽ ചിലപ്പോൾ സാധ്യമാവാറില്ല. കാരണം അനസ്തേഷ്യന്ന് റിക്കവറി എല്ലാം ആയി വരുന്ന ശേഷമാണ് നമ്മൾ സാധാരണ മുലയൂട്ടൽ ആരംഭിക്കുന്നത്. അത് എത്ര പെട്ടെന്ന് നമ്മൾ അനസ്തേഷ്യയിൽ നിന്ന് റിക്കവറി ആയി വരുന്നുണ്ടോ അവ ഉടനെ തന്നെ നമ്മൾ മുലയൂട്ടൽ ആരംഭിക്കും. അപ്പോൾ അതിനിപ്പോൾ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞ് സ്വയം പാല് കുടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോ ബന്ധുക്കളോ അവർ കുഞ്ഞിനെ മുലയൂട്ടാൻ വേണ്ടി അവർ സഹായിക്കാറാണ് ചെയ്യാറ്. അതിന് ശരിയായ പൊസിഷനും ലാച്ചിങ്ങും നമ്മൾ ഉറപ്പുവരുത്തണം ഈ മുലയൂട്ടുമ്പോൾ.
1: എന്താണ് ലാച്ചിങ് എന്ന് പറഞ്ഞാൽ?
0: ലാച്ചിങ് സാധാരണ മുലക്കണ്ണിയും കുഞ്ഞിന്റെ വായും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു ശരിയായ രീതിയിലുള്ള ഒരു പൊസിഷനിങ് ആണ് നമ്മൾ ലാച്ചിങ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കുഞ്ഞിനെ പാല് കുടിപ്പിക്കുമ്പോൾ നിപ്പിൾ അഥവാ മുലക്കണ്ണി വായുടെ അകത്തുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ശരിക്കും പാല് കിട്ടില്ല. കാരണം കുഞ്ഞിൻ്റെ ഗം അഥവാ കുഞ്ഞിൻ്റെ മോണ അത് നമ്മുടെ സ്തനത്തിന് ചുറ്റുമുള്ള കറുത്ത ഭാഗത്ത് അമർത്തണം, എങ്കിലാണ് ശരിക്കും കുഞ്ഞിന് പാല് കിട്ടുക. അല്ലാതെ വെറും മുലക്കണ്ണി മാത്രം അതാ നിപ്പിൾ മാത്രം നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അതിന് ശരിയായ പാല് കിട്ടുകയില്ല. മാത്രമല്ല കുഞ്ഞിന് കിട്ടുന്നതെല്ലാം മുഴുവനും ഗ്യാസുമായിരിക്കും. അപ്പോൾ ഗ്യാസ് കിട്ടുന്നത് കുറച്ച് ശരിയായ രീതിയിൽ കുഞ്ഞിന് പാല് കുടിപ്പിക്കണം. അതാണ് നമ്മൾ ലാച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലാച്ചിങ് ശരിക്കും ശരിയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് തന്നെ കുഞ്ഞിന് പാല് കുടിപ്പിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ശരിക്കും പാല് കിട്ടില്ല. മാത്രമല്ല മുലക്കണ്ണി വിണ്ടുകീറാനും സാധ്യതയുണ്ട്.
1: ഇപ്പൊ നമ്മൾ മുലയൂട്ടുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. അതേപോലെ തന്നെ ഈ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് പൊതുവെ മുലയൂട്ടുന്നത് ഒരുപാട് തടസ്സങ്ങൾ വരാറുണ്ട് അല്ലേ. ഇത് ഈ തടസ്സങ്ങൾ നീക്കി നമുക്ക് മുലയൂട്ടിൽ തുടരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
0: അതെ, ഇപ്പം സാധാരണ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് മുലപ്പാല് എടുത്ത് വെച്ച് പോവാം. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ബ്രസ് പമ്പുണ്ട്, അത് പല വിധത്തിലുണ്ട്. മാനുവൽ പമ്പുണ്ട്, ഇലക്ട്രിക് പമ്പുണ്ട്. അപ്പം അവിടെ അവരിപ്പോൾ ജോലി ചെയ്യുമ്പോൾ തന്നെ, അവർ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അവർക്കത് ഓപ്പറേറ്റ് ചെയ്യാനും മുലപ്പാല് എടുത്ത് വെക്കാനും പറ്റും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ 4 ദിവസം വരെ നമ്മുടെ റെഫ്രിജറേറ്ററിൽ അത് വെക്കാം. പക്ഷേ നമ്മൾ ഡോറിൽ വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ അകഭാഗത്ത് ഉൾഭാഗത്തേക്ക് നീക്കി വെക്കണം എന്നുള്ളതാണ്. ഇനി അത് പുറത്താണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കത് 4 മണിക്കൂറിൽ വരെ നമുക്ക് പുറത്ത് വെക്കാം. ഇനി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമ്മൾ തോയും, തോയി എന്തെങ്കിലും പറയും, തോ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെ ആ എന്തുവാ ആ തണുപ്പ് മാറ്റുന്നത്. അതിപ്പോൾ നമ്മൾ ചൂടാക്കരുത് മുലപ്പാലെടുത്ത്, അത് ചൂട് വാം വാട്ടറിൽ, നല്ല തിളച്ച വെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളത്തിൽ ഈ മുലപ്പാല് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ബോട്ടിൽ ഇറക്കി വെച്ചാണ് നമ്മൾ തോയ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എടുത്ത് വെച്ച് ഇവർക്ക് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് അത് ചെയ്യാം. പിന്നെ എല്ലാ സ്ഥലത്തും ബ്രസ്റ്റ് ഫീഡിങ് കോർണർ ഉണ്ടാവുന്നത് നല്ലതാണ്, എല്ലാ ഓഫീസിലും നമ്മൾ എൻ്റർടൈൻ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇവർ ഇപ്പോൾ ഇവിടെ 7-8 കിലോമീറ്ററിലേ ഉള്ളൂ നമ്മുടെ ഒരു ദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും കുഞ്ഞിനെ എത്തിച്ച് മുലപ്പാൽ കുടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് എടുത്ത് വെച്ച് ഇരിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടെ നല്ലത് എന്നാണ് തോന്നുന്നത്.
1: ചില അമ്മമാർ പറയും ഈ മുലപ്പാല് കുട്ടികൾ കുടിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മതിയാവുന്നില്ല അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല എന്നൊക്കെ പറയും, അതിനെന്തൊക്കെ കാരണങ്ങളാണുള്ളത്?
0: അത് ഇപ്പം മുലപ്പാല് മതിയാവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ചിലപ്പം കുഞ്ഞ് കരയും, ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ അത് മതിയാവാഞ്ഞിട്ടായിരിക്കില്ല, മിക്കവാറും പൊസിഷനിങ് ശരിയാവാതെ കുഞ്ഞിന് ശരിയായ രീതിയിലുള്ള മുലപ്പാല് കിട്ടാഞ്ഞിട്ടായിരിക്കും. അപ്പം രണ്ടാമത് തൂക്കക്കുറവ് പറയും, തൂക്കം കൂടുന്നില്ല എന്നുള്ളത്. അതും ചിലപ്പം അത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മൾ ലാച്ചിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാച്ചിങ് ശരിയായ രീതിയിൽ ചെയ്യുക. രണ്ട്, പാല് കുടിപ്പിക്കുമ്പം ഒരു സ്ഥലത്തിൽ നിന്ന് തന്നെ ഒരു 10 15 20 മിനിറ്റോളം ഒരു സ്ഥലത്ത് തന്നെ കുടിപ്പിക്കുക. അങ്ങനെ ആകുമ്പം ഫോർ മിൽക്കും ഹെൻഡ് മിൽക്കും കിട്ടും. കാരണം ഫോർ മിൽക്കിൽ അത് കുഞ്ഞിൻ്റെ ദാഹം ശമിപ്പിക്കുകയുള്ളൂ, അതിലുള്ളത് വെള്ളവും ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹെൻഡ് മിൽക്കിലാണ് കൂടുതലും പ്രോട്ടീനും ഫാറ്റും ഉള്ളത്. അപ്പോൾ ഹെൻഡ് മിൽക്ക് കൊടുക്കുമ്പോഴാണ് ശരിക്കും കുഞ്ഞിന് തൂക്കം കൂടുക. നമ്മൾ ഒരു സൈഡിൽ നിന്ന് കുടിപ്പിച്ച് ഉടനെ തന്നെ മറ്റേ സൈഡിലേക്ക് തിരിച്ചിടുമ്പം അവർക്ക് വീണ്ടും കിട്ടുന്നത് ഫോർ മിൽക്കായിരിക്കും. വെള്ളവും വെള്ളം മാത്രമേ കിട്ടൂ, ഗ്ലൂക്കോസും അതുള്ള മാത്രമേ കിട്ടുള്ളൂ, ഫാറ്റ് കിട്ടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പാല് കുടിപ്പിക്കുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ കംപ്ലീറ്റ് കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം കുടിപ്പിക്കുമ്പോൾ മറ്റേ സ്ഥലത്ത് നിന്ന് കുടിപ്പിക്കുക, അതാണ് ഉചിതം. അങ്ങനെ ചെയ്യുമ്പോഴും ശരിക്കും പാല് കിട്ടും. ഇനി മുലപ്പാൽ മതിയാകാതെ വരുന്നത് ചിലപ്പോൾ അവർ നന്നായിട്ട് വെള്ളം കുടിക്കാത്തതായിരിക്കും, നന്നായിട്ട് ഭക്ഷണം കഴിക്കാത്തതായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ സാധാരണ നല്ല എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും പാല് കിട്ടും.
1: സാധാരണ നമ്മളിങ്ങനെ പറയാറുണ്ട്, മുലയൂട്ടുന്ന അമ്മമാർ ഭക്ഷണത്തിലും അതുപോലെ ജീവിത ശൈലിയിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഒന്ന്, സമീകൃത ആഹാരം കഴിക്കുക. അവരുടെ ആഹാരം സമീകൃതമായിരിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. ആവശ്യത്തിന് വിശ്രമിക്കണം. പിന്നെ പുകവലി, മദ്യപാനം അങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ ഒഴിവാക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇലക്കറികൾ, അതുപോലെ മത്സ്യ മാംസങ്ങൾ കൂടുതൽ കഴിക്കുക. ഇവർ ശരിക്കും രണ്ടുപേർക്കുള്ള ഭക്ഷണം കഴിക്കുന്നു ഞാൻ പറയും. അതെ അതെ, രണ്ടുപേർക്കുള്ള ഭക്ഷണം കഴിക്കണം. അങ്ങനെ, കാരണം ഭക്ഷണം കുറച്ച് കൂടുതൽ കഴിക്കണം, വെള്ളം നന്നായിട്ട് കുടിക്കണം. കഞ്ഞി, നമ്മൾ പറയും ഊറ്റിയ കഞ്ഞി, തെളി നമ്മുടെ ഭാഷയെ പറഞ്ഞ, അതെല്ലാം കുടിക്കുന്നതെല്ലാം നല്ലതാണ്. ഇഷ്ടംപോലെ വെള്ളം കുടിക്കട്ടെ.
1: സാധാരണ മുലയൂട്ടുന്നവരോട് ചില പ്രശ്നങ്ങൾ വരാറുണ്ടല്ലേ, പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് വിശദീകരിക്കാം.
0: അതെ, സാധാരണ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുലക്കണ വേദന, വിണ്ട് പൊട്ടൽ, അതാണ് ശരിക്കും ലാച്ചിങ് ഉറപ്പാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പല പൊസിഷനും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം കൂടി പാല് കുടിപ്പിക്കാൻ. അത് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് കുഞ്ഞിനെ പാല് കുടിപ്പിക്കുന്നതാണ്. നമ്മൾ കയ്യിൽ നമ്മുടെ എന്തുവാ എൽബോയിൽ, എൽബോ തന്നെ നമ്മുടെ ജോയിൻറ്റ്, കൈയുടെ ജോയിൻ്റ് ഉണ്ടല്ലോ, എൽബോ ജോയിൻറ്റ്, അവിടെ കുഞ്ഞിൻ്റെ തല വെച്ചിട്ട് കൈ താഴെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക സ്തനം. അല്ലാതെ രണ്ട് വിരൽ വെച്ച് നമ്മൾ മുലക്കണ്ണി മാത്രം കൊടുക്കുന്ന ശീലം ഒഴിവാക്കുക. അങ്ങനെ കൊടുക്കുമ്പം കുഞ്ഞിനെ ഒരിക്കലും ശരിയായ രീതിയിലുള്ള പാല് കിട്ടില്ല. കാരണം അങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. പലരും പഠിപ്പിക്കുന്നതും ചെയ്ത് കണ്ടുവരുന്നതും അങ്ങനെയാണ്. നമ്മൾ പാല് കുടിപ്പിക്കുമ്പോൾ വിരൽ, രണ്ട് വിരലും മുലക്കണ്ണിയുടെ രണ്ട് സൈഡിലായിട്ട് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഏരിയോലയുടെ താഴെ, ഏരിയോല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്തനത്തിലുള്ള കറുത്ത ഭാഗം, അതിൻ്റെ താഴെയാണ് സൈനസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ശരിക്കും ഊറി വരുന്ന മുലപ്പാല് സംഭരിച്ചു വെക്കുന്നത്. അവിടെ പ്രസ് ചെയ്യുമ്പോഴാണ് മുലഞ്ഞെട്ടിലൂടെ പാല് പുറത്തേക്ക് വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് മറച്ചു വെച്ചിട്ട് വെറും മുലക്കണ്ണി മാത്രം കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ ലാക്രിമൽ ഡക്ട് എല്ലാം അടഞ്ഞു പോകും അവിടെ. അപ്പം കുഞ്ഞ് ഓരോ പ്രാവശ്യം കുഞ്ഞ് സക്ക് ചെയ്യുമ്പോഴും ഡക്ട്, പാല് വരുന്ന ഡക്ട് അടയുകയാണ് ചെയ്യുക. അതിന് പാല് കിട്ടില്ല. പാല് കിട്ടാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് നന്നായിട്ട് കരയും. വിശന്നിട്ട് പൊരിയുമായിരിക്കും, പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ, കരഞ്ഞല്ലേ കാണിക്കാൻ പറ്റൂ. അപ്പം നന്നായിട്ട് അത് കരയും. മാത്രമല്ല പാലിന് പകരം കിട്ടുന്നതെല്ലാം അവർക്ക് ഗ്യാസ് ആയിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ വയറിലും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് രാത്രി എന്നല്ല, പകലും എന്നല്ല, ഫുൾ ടൈം അത് കരച്ചിലായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക.
1: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറും കൂടാതെ മെറ്റേണൽ ഹെൽത്തിന്റെ നോഡൽ ഓഫീസറും കൂടിയായ കൽപ്പേനി ദ്വീപ് സ്വദേശിനി ഡോക്ടർ എം കെ സൗദാബി. ഈ പരിപാടിയുടെ ബാക്കി ഭാഗവുമായി അടുത്ത ആഴ്ച വീണ്ടും കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.
2: അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.
3: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.
2: ഇനി കേൾക്കാം സമാചർ പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
4: यार सच बताऊं, अभी तो गर्मियां शुरू हुई है और 7,000 रुपए का बिजली बिल भी आने लगा. वाइफ कब से बोल रही है सोलर पैनल लगवाने के लिए, बोलती है सरकार सब्सिडी भी दे रही है. मैंने जिनको पूछा सबका बिजली बिल जीरो आ रहा है, इस बार तो लगवा ही देता हूँ. जब बिजली मुफ्त मिलती है तो ले क्यों नहीं रहे भाई. आप भी लगवा ही दो। पीएम सूर्य घर मुफ्त बिजली योजना, जुड़ने के लिए रजिस्टर करें pmsuryaghar.gov.in।
5: क्या आप परेशानियों से घिरे हैं, मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है। टेलीमानस के निशुल्क नंबर 14416 पर कॉल करें। कहीं से भी कभी भी 24 घंटे यह सुविधा उपलब्ध है। यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है। आप अकेले नहीं है, मदद बस एक कॉल दूर है।
6: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं फरहत नाज। और अब मुख्य समाचार। संसदीय समिति ने फेसबुक से प्रधानमंत्री नरेंद्र मोदी का वीडियो हटाए जाने पर मेटा की आलोचना की। मुख्य कार्यकारी अधिकारी मार्क जुकरबर्ग से माफी की मांग की। एनडीए संसदीय दल की साप्ताहिक मंगल मिलन बैठक आज सुबह नई दिल्ली में। सर्वोच्च न्यायालय ने कहा, राज्य सरकारें हालिया विरोध प्रदर्शनों में विद्यार्थियों के नाम दर्ज प्राथमिकी बंद करने या वापस लेने के लिए स्वतंत्र। राष्ट्रपति डोनाल्ड ट्रंप ने कहा, ईरान के पास समझौता करने का एक आखिरी मौका। ईरान ने बातचीत की खबरों का खंडन किया। और खेलों में भारतीय खिलाड़ी आज कोरिया मास्टर्स 2026 बैडमिंटन टूर्नामेंट में अपना अभियान शुरू करेंगे। और अब आइए समाचार विस्तार से कर लेते हैं। सूचना और सूचना प्रौद्योगिकी संबंधी संसदीय स्थायी समिति ने मेटा के अधिकारियों से प्रधानमंत्री नरेंद्र मोदी के फेसबुक वीडियो को कुछ समय के लिए हटाए जाने पर गंभीर चिंता व्यक्त की है। कल नई दिल्ली में हुई एक बैठक में भाजपा सांसद और समिति के अध्यक्ष निशिकांत दुबे ने प्रधानमंत्री के सोशल मीडिया पोस्ट को हटाने के लिए मेटा इंडिया की आलोचना की। बैठक के बाद श्री दुबे ने कहा कि समिति ने मेटा के मुख्य कार्यकारी अधिकारी मार्क जुकरबर्ग से इसके लिए माफी की मांग की है।
7: ये माफीनामा जकरबर्ग के तरफ से आना चाहिए और ये जकरबर्ग नहीं देते हैं तो जो सेफ हार्बर का जो प्रोटेक्शन है उनको सेक्शन 79 में, वो सेफ हार्बर का प्रोटेक्शन उनसे वापस ले लेना चाहिए। महिलाओं के कंटेंट का वो उतारते नहीं है, भारत सरकार के नियम बड़े सख्त हैं और इनकी जो पॉलिसी है कि ये जो पॉलिसी है उस पॉलिसी को नहीं मानते हैं। इन सारी चीजों से सेफ हार्बर हटाने की बात करनी चाहिए।
6: राष्ट्रीय लोकतांत्रिक गठबंधन एनडीए संसदीय दल की साप्ताहिक रणनीति बैठक मंगल मिलन आज संसद भवन में आयोजित की जाएगी। इस बैठक का उद्देश्य गठबंधन की पूर्ण एकता का प्रदर्शन करना है। पिछली बैठक 28 जुलाई को हुई थी जिसमें तृणमूल कांग्रेस के अलग हुए गुट, नवगठित नेशनलिस्ट सिटीजन्स पार्टी ऑफ इंडिया एनसीपीआई के सांसदों ने भी गठबंधन की बैठक में भाग लिया था। सर्वोच्च न्यायालय ने स्पष्ट किया है कि दिल्ली सरकार और विभिन्न राज्यों की सरकारें जंतर मंतर और देश में अन्य जगहों पर हाल ही के प्रदर्शन में शामिल विद्यार्थियों और प्रदर्शनकारियों के नाम दर्ज प्राथमिकी बंद करने या वापस लेने के लिए स्वतंत्र हैं। मुख्य न्यायाधीश सूर्यकांत के नेतृत्व में तीन न्यायाधीशों की पीठ ने स्पष्ट किया कि 28 जुलाई को न्यायालय के आदेश में पहले आपराधिक मामलों से जुड़े प्रदर्शनकारियों पर कार्रवाई जारी रखने की अनुमति का तात्पर्य केवल गंभीर और जघन्य अपराधों से जुड़े लोगों से था। एक रिपोर्ट।
8: अदालत नीट पेपर लीक के विरोध में जंतर मंतर पर 20 जुलाई को और अन्य जगहों पर प्रदर्शन में विद्यार्थियों पर पुलिस की अत्यधिक सख्त कार्रवाई के आरोप से जुड़ी याचिकाओं की सुनवाई कर रही थी। प्रदर्शन में घायल पुलिस अधिकारियों के परिवारों ने भी यह आरोप लगाते हुए प्रदर्शनकारियों पर कार्रवाई की मांग की है। पीठ ने कहा कि वह पुलिस अधिकारियों की विशेष जांच टीम गठित करने या सेवानिवृत्त न्यायाधीश के नेतृत्व में समिति नियुक्त करने पर विचार कर रही है ताकि पुलिस की अत्यधिक कड़ी कार्रवाई के आरोपों की जांच की जा सके। अब इस मामले की सुनवाई 18 अगस्त को होगी। समाचार कक्ष से मैं चाहत।
6: ये समाचार आकाशवाणी से प्रसारित किए जा रहे हैं। ताजा समाचार जानने के लिए आप हमारे न्यूज ऑन AIR मोबाइल ऐप और सोशल मीडिया हैंडल @AIR न्यूज हिंदी को फॉलो कर सकते हैं।
9: एक प्रकार से पीएम जय अब गरीबों की जय।

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഒരു നോക്ക് കാണാൻ എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോൻ, കെ എസ് ചിത്ര ആലപിച്ച ഗാനം, സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം.

0: ഒറിജിനൽ നോട്ട് കൊണ്ട് എന്താ കളിക്കുന്നെ
1: ബ്രോ? ഇത് കീറിയതാണ്.
0: നോക്കൂ, കീറിയതോ പഴിയതോ നോട്ടുകളെ
2: ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്യാം.
1: അതെയോ, പുതിയ നോട്ട് കിട്ടും?
0: അതെ, ഇത് കൊണ്ട് നീ നമുക്ക് പിസ പാട്ടി തരൂ.
2: ആദ്യമായി പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി KJ യേശുദാസ്, KS ചിത്ര ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം. ഗാനരചന ബിജു തിരുമല.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി താളവട്ടം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് രഘുകുമാർ. ഗാനരചന പൂവച്ചൽ കാദർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ദശരഥം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ. ഗാനരചന പൂവച്ചൽ ഖാദർ.

ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തുനിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചെണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ദുലേഖ. എന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും എന്റെ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കാനും അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, എന്റെ പേര് ബിന്ദു സതീഷ്.
1: ബിന്ദു, ബിന്ദു മേഡം എവിടുന്നാ വിളിക്കുന്നത്?
2: ഞാൻ നാലാഞ്ചിറയിൽ നിന്നാണ് വിളിക്കുന്നത്. നേരത്തെ ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പൊ കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല, ഇങ്ങനെ കേട്ടപ്പം ഡയൽ ചെയ്തപ്പോ എനിക്ക് കിട്ടി.
1: സന്തോഷം.
2: എനിക്ക് സന്തോഷം.
1: എന്തൊക്കെയാണ് മാഡത്തിന്റെ ഹോബീസ്, എന്തൊക്കെയാ ചെയ്യാറുള്ളത്?
2: നേരത്തെ വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ ഞാൻ വീട്ടില് സ്വന്തം ഗൃഹപരണമാണ്. എനിക്കൊരു മോളുണ്ട്, മോളുടെ പേര് ആഷ്ന, മോളുടെ ഹസ്ബൻഡിന്റെ പേര് നിതിൻ, അവർക്ക് കുഞ്ഞുണ്ട്, യാമിക എന്നാണ് പേര്. ഹസ്ബൻഡ് ഞങ്ങൾ ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഒന്നും പ്രസന്റ് ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അങ്ങ് പോകുന്നു. ഇവരെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പൊ എല്ലാരും കൂടെ വർക്ക് ചെയ്യണ്ടല്ലോ എന്ന്
1: വിചാരിച്ചു.
2: സന്തോഷം. പുതിയ സീരിയലും എല്ലാം ചെയ്യുന്നുണ്ടോ?
1: ഉണ്ട്, ഇപ്പൊ രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്.
2: ഇനി ഒരുപാട് സീരിയലും സിനിമയും ഒക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ.
1: താങ്ക് യു വെരി മച്ച്. പാട്ടുകളൊക്കെ സ്ഥിരം കേൾക്കാറുണ്ടോ?
2: പാട്ട് കയ്യോ, അടുക്കളയിലോട്ട് പോയാൽ അവിടെ റേഡിയോ വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉറങ്ങുന്നവരെയും പാട്ട് ചിലപ്പം, ഇപ്പോഴല്ലേ മൊബൈലൊക്കെ ഇങ്ങനെ വന്നേ, സമയം അറിയാൻ പറ്റും നമുക്ക്.
1: ഏതുതരം പാട്ടുകളാണ് കേൾക്കാൻ ആഗ്രഹം?
2: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
1: പഴയ പാട്ടുകളാണ്?
2: പഴയ പാട്ടുകളാണ് ഇഷ്ടം. എനിക്ക് തോന്നുന്നത് മെലഡീസ് ആണ് ഇഷ്ടം. മെലഡി ആണ്, ഒരുപാട് ബഹളമുള്ള പാട്ടൊന്നും ഇഷ്ടമല്ല. പുതിയ സിനിമയിലെയും നല്ല പാട്ടുകളൊക്കെ എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറയാൻ പറഞ്ഞാൽ ഞാൻ പഴയ പാട്ടൊക്കെ തന്നെ പറയുള്ളൂ.
1: പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പാട്ട് ഏതാണ്?
2: അതരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പൊ എനിക്ക് വേണ്ടത് വീണയും നിന്നെ നീട്ടാം. വീണേ
1: ഒരു വരിയും കൂടെ പാടിക്കോളൂ.
2: എന്നെ പാടുമൊന്നുമില്ല, പക്ഷെ പാട്ട് ഒരുപാട് കേൾക്കും, ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഞാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോ അതൊരു പുതുമയില്ല, പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്.
1: ഓക്കെ, ശരി മാഡം, സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
2: എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.
1: അപ്പൊ ഈ പാട്ട് തന്നെ വെച്ചുതരാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.

0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ
1: ഹലോ,
0: സംസാരിക്കുന്നത്?
1: എന്റെ പേര് ലളിത.
0: ലളിത മേഡം, എവിടുന്നാ വിളിക്കുന്നത്?
1: കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി സംസ്ഥാനത്ത് നിന്നാണ്.
0: കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ, മേഡത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പറയൂ. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു?
1: ഇന്നത്തെ ദിവസം അടിപൊളി തന്നെ. മഴയു
0: മഴയാണോ?
1: വീട്ടിലില്ല, എല്ലാരും. ആ മഴയുണ്ട്, മക്കളൊന്നും ഇല്ല, എല്ലാം വീട്ടിൽ പണിക്ക് പോയിനി.
0: ആ
1: മോന്റെ മോനുണ്ട്, ചെറിയ മോനെ. ഓന സ്കൂൾ പറഞ്ഞേച്ചിനി, ഓൻ വരാൻ 4 മണിയാകുമ്പോഴത്തേക്കും ഓൻ വരും.
0: ഓ,
1: വിശേഷങ്ങൾ അങ്ങനെ.
0: അപ്പൊ ഒഴിവ് സമയങ്ങളിൽ എന്താ ചെയ്യാറുള്ളത്?
1: ഒഴിവുണ്ടാവില്ല മേഡം, റേഡിയോ എന്റെ പോയി പോയി. എന്നിട്ട് ഞാൻ ടി വിയിൽ റേഡിയോ കണക്ട് ചെയ്തിട്ട് അതാണ് ടി വിയിൽ നിന്നാണ് റേഡിയോ പാട്ട് കേൾക്കുക.
0: ആണോ? ആഹാ, പാട്ട് കേൾക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ?
1: ആ പാട്ട് കേൾക്കിട്ടേ വരണ്ടുള്ളൂ.
0: പണ്ട് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടായിരുന്നോ കുട്ടിക്കാലത്ത്?
1: കണ്ണൂർ FM-ൽ ഞാൻ പാട്ടിനുള്ള ആവശ്യപ്പെടലുണ്ട്.
0: അവിടെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് മഴക്കാലമാണോ അതോ വെയിലുള്ള സമയമാണോ ഇഷ്ടം?
1: വെയിലാ നല്ലത്.
0: ആണല്ലേ.
1: മഴയത്ത് പകർച്ചവ്യാധികളും അങ്ങനെ ഓരോ ഇതെല്ലാം ഉള്ളതുകൊണ്ടല്ലോ. വെയിലാകുമ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ, കുറച്ച് ചൂടുണ്ട് എന്നല്ലേ ഉള്ളു.
0: അപ്പൊ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോവാൻ ഇഷ്ടല്ലേ?
1: ആ പോക്കുണ്ട്, ടൂറെല്ലാം പോക്കുണ്ട്.
0: ആണോ?
1: May 18 നമ്മള് കൊടൈക്കനാലെല്ലാം പോയതാണ്.
0: ഓക്കെ, അപ്പൊ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
1: ഹൃദയമൊരു ക്ഷേത്രത്തിലെ മംഗളം നേരുന്നു.
0: മാഡം പാടുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഈ പാട്ട് ഒരു രണ്ടു പേരി പാടാമോ?
1: അങ്ങനെ പാടുന്നില്ല, പാട്ട് കേൾക്കാനാ ഇഷ്ടം.
0: സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പാടാറുണ്ടായിരുന്നോ?
1: ഇല്ലപ്പ, നമ്മളങ്ങനെ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല.
0: കൂട്ടുകാരികളൊക്കെ ഉണ്ടോ അവിടെ അടുത്ത്?
1: കൂട്ടുകാരികളുണ്ടപ്പാ, നമ്മള് കമ്പനിയിൽ നിന്ന് തിരക്കും, കൂട്ടമായിട്ട് കമ്പനിയിൽ നിന്ന് തിരച്ചതിന് 40 വർഷം ഒരു കമ്പനിയിൽ നിന്ന് ജോലി ചെയ്തതാണ്. അതിനുശേഷം ആടുന്ന് റിട്ടയർഡ് ആയതാണ്. റിട്ടയർഡ് ആയിട്ട് 5 വർഷമായി.
0: മാഡത്തിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണ്?
1: ഇതന്നെ പാട്ട് കേൾക്കുന്നത്. എത്ര പാട്ട് കേൾക്കുന്നത്? ആ വിഷമത്തിൽ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്നു
0: പോകും. ഏറ്റവും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഏത് പാട്ട് കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് സന്തോഷം വരുന്നത്, അല്ലെങ്കിൽ ആ വിഷമം മാറുന്നത്?
1: പഴയ പാട്ട്.
0: ഓക്കെ,
1: പഴയതാണ് കൂടുതൽ ഇഷ്ടം. പഴയ പാട്ടാണ് ഒരുപാട് ഇഷ്ടം. ഈ മംഗളം നേരുന്ന പറഞ്ഞിട്ടുള്ള പാട്ട് ഒരുപാട് ഇഷ്ടമാണ്.
0: ശരി, അപ്പൊ ഈ പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ. സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ശരി.

0: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഞാൻ അഭിനേത്രി എന്നുള്ള നിലയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. അപ്പോൾ അഭിനയം എന്ന് പറയുന്നത് എൻ്റെ ഒരു തൊഴിലായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. ഇതൊരു സ്ഥിരം ജോലിയല്ല, അതിൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു സ്ഥിര വരുമാനമല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബി കോം കഴിഞ്ഞ് എം കോം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാങ്കിലെ ജോലിക്ക് കയറിയത്. അങ്ങനെ ബാങ്കിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എം ബി എയും കൂടെ ചെയ്താൽ അത് ബാങ്ക് ജോലിക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് ജോലിക്കിടയിൽ തന്നെ ഞാൻ എം ബി എയും ചെയ്തു. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ ആ ബാങ്ക് ജോലിയുടെ ഒരു പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അതായത് ആ ജോലി മോശമായതുകൊണ്ടല്ല, ഞാൻ അതിന് പറ്റിയ ഒരാളല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ജോലി വേണോ ജീവിതം വേണോ എന്ന് ഉടനെ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഘട്ടത്തിൽ എനിക്ക് എൻ്റെ ബാങ്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ അടുത്തത് എന്താണ് എന്ന് ആലോചിച്ചു ഇരുന്ന സമയത്താണ് എനിക്ക് ട്രാൻസ്ലേഷൻ വർക്ക് കിട്ടിയത്. അത് ചില മൊഴിമാറ്റം നടത്തുന്ന സീരിയലുകളുടെ സ്ക്രിപ്റ്റ് ഹിന്ദിയിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യാൻ അവസരം വന്നു. അപ്പോൾ അത് ചെയ്തു തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ വീണ്ടും അഭിനയിക്കാനുള്ള അവസരങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ ഓരോ സീരിയലുകൾ തുടർന്നും ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. അങ്ങനെ ആണ് ഈ കല തന്നെയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ള മേഖല എന്ന് ഞാൻ ഉറപ്പിച്ച് വീണ്ടും സജീവമായി ഇതിൽ നിൽക്കാൻ തുടങ്ങിയത്. നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം.
2: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
3: എന്റെ പേര് പ്രസന്നകുമാരി.
2: പ്രസന്നകുമാരി മാഡം, എവിടുന്ന വിളിക്കണേ?
3: വിദുരാനപ്പാറ മണലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്.
2: ഓക്കെ, വിദുരയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മഴയുണ്ടോ?
3: ആ, ഭയങ്കര മഴയാ.
2: മഴയാണ്.
3: ഞാനിപ്പോ വിദുര വീട്ടിലല്ല, ഞാൻ തിരുവനന്തപുരത്തുണ്ട്.
2: ആ,
3: ജോലിക്ക് നിൽക്കാ വീട്ടില്.
2: ആ,
3: അമ്മയെ നോക്കാനായിട്ട് മംഗലത്ത്.
2: ആ,
3: അവിടെ നിന്ന് വിളിക്കേ.
2: ആ,
3: റേഡിയോയില് പാട്ട് വെച്ചപ്പോ ഒരു പാട്ട് കേട്ടായിരുന്നു. റേഡിയോ അല്ല, ഞാൻ ഫോണിൽ കണക്ട് ചെയ്താ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ കേട്ടപ്പോ ഇന്നലെ ഇത് ഓണാക്കിയപ്പോ ഒരു പാട്ട് കേട്ടായിരുന്നു. അപ്പൊ അവന്റെ വരിയൊന്നും ഓർമ്മയില്ല. ഇതാ ഇവിടം വരെ എന്നുള്ളൊരു സിനിമ, അതിനുള്ള ജയിച്ചതിന് സംഘവും പാടിയ ഒരു സംഘഗാനമാണ്. മാഡം ഇപ്പൊ അഭിനയിക്കുന്നുണ്ടോ?
2: ആ, ഞാൻ അഭിനയിക്കുന്നുണ്ട്. സീരിയലുകളിൽ ഇപ്പൊ അഭിനയിക്കുന്നുണ്ട്, ഇടയ്ക്ക് ചില സിനിമകളിലും അഭിനയിക്കുന്നുണ്ട്.

0: ഇപ്പ വന്നുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ ഒന്ന് സ്നേഹപൂർവം ശ്യാമ, പിന്നെ ഒന്ന് ചട്ടമ്പി പാറു.
1: ചട്ടമ്പി പാറുണ്ടോ?
0: ചട്ടമ്പി പാറുവില് പ്രിയന്റെ അമ്മ.
1: ഇവിടെ വന്ന ശേഷം കാണുന്ന സീരിയല പ്രിയന്റെ നായികയാ പാറു.
0: അല്ല, പാറുവിന്റെ അമ്മായിയമ്മ ശോഭ.
1: ഓ, അമ്മായിയമ്മ. ഞാൻ ഇതുമ്പോ കാണുന്നതാ മാഡം, ഇവിടെ വന്ന ശേഷം അതാ കാണണത്. ഇന്ന് ശ്രദ്ധിക്കാം.
0: ഓക്കെ, യാത്രകളൊക്കെ ചെയ്യുന്നതാണോ?
1: ഇല്ല ഇല്ല ഇല്ല.
0: അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എവിടെ പോകണമെന്ന് ആഗ്രഹം?
1: അങ്ങനെയൊന്നും ഒരു ആഗ്രഹം ഇല്ല മാഡം, പോവാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടി നടക്കുകയല്ലേ, ഇങ്ങനെ ജോലി കുറെ പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവിടെ അമ്മയെ നോക്കാനായിട്ട് ഇവിടെ നിൽക്ക.
0: അപ്പൊ വിഷമങ്ങൾ മാറ്റാനായിട്ട് പാട്ട് കേൾക്കുന്നതാണോ ഒരു ശീലം?
1: ഈ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ. ഞാൻ സമയം ഇവിടെ അങ്ങനെ രാത്രി അമ്മ ടി വി വെക്കത്തുള്ളൂ. അപ്പം ഞാൻ സമയം പോവാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റേഡിയോ കേൾക്കും. അങ്ങനെ ഇപ്പൊ വെച്ചപ്പോഴാണ് ഞാൻ കുറെ പ്രാവശ്യം കൊണ്ട് ശ്രമിക്കുക, കിട്ടുന്നില്ല.
0: അപ്പൊ ഏതായാലും ഇന്ന് കിട്ടിയല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട ഈ പാട്ട് തന്നെ വെച്ചത്?
1: 3 വർഷത്തിന് മുമ്പ് ഞാൻ എനിക്ക് കിട്ടിയായിരുന്നു. അതിനുശേഷം ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല, ഇനി ഇപ്പോഴാ കിട്ടിയത്. ഭയങ്കര സന്തോഷം, എനിക്ക് എന്ത് പറയണോന്ന് അറിയത്തില്ല.
0: ഏതായാലും മാഡത്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പോ ഇഷ്ടപ്പെട്ട ഈ പാട്ട് തന്നെ വെച്ചത്.
1: ഓ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

0: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: എന്റെ മകളിപ്പോ വിദേശത്ത് MBBSന് പഠിക്കുകയാണ്. അപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു സിംഗിൾ മദർ എന്നുള്ള നിലയിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നോ, അതെങ്ങനെ നേരിട്ടു എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള കരുത്ത് എവിടുന്ന് കിട്ടി എന്നും ചോദിക്കാറുണ്ട്. അതിന് ഒറ്റ വരിയിൽ ഒരു ഉത്തരം നൽകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഓരോ അവസരങ്ങൾക്കനുസരിച്ച് എന്റെ ജീവിതം ഞാൻ അങ്ങനെ വഴിതിരിച്ചു വിടുകയായിരുന്നു. ഓരോ അവസരത്തിലും എനിക്ക് സ്ട്രോങ് ആയി നിന്നേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ പല കാര്യങ്ങളും അങ്ങനെ ചെയ്തു പോയതാണ്. മകളോട് എപ്പോഴും അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കാറുണ്ട്. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ കൂടുതലും അച്ഛനമ്മമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മളുടേതായിട്ടുള്ള ഓരോ തീരുമാനങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് അധികം ഒരു ഇത് കൂടുതലും അച്ഛനമ്മമാർ തരാറില്ല. പക്ഷേ അങ്ങനെയല്ല വേണ്ടത് എന്ന് ഞാൻ വളരെ നേരത്തെ തന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അപ്പം എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവളെ വിട്ടുകൊടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവൾ ചെറുപ്പം മുതലേ എനിക്ക് ഡോക്ടറാവണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വലുതായപ്പോഴും ഞാൻ വീണ്ടും അവളുടെ ഇഷ്ടങ്ങൾ മാറുമോ എന്ന് നോക്കി, പക്ഷേ അത് നടന്നില്ല. അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവളെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരു ശ്രോതാവ് വിളിക്കുന്നുണ്ട്, ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഗാനമെന്ന് നോക്കാം.
2: ഹലോ.
1: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ സിനിയാണ് സംസാരിക്കുന്നത്, നെയ്യാറ്റിൻകരയിരുന്നു. എന്താ പറയണത്, അറിയപ്പയ്യ?
1: ആണോ, എന്താ ഇത്ര സന്തോഷം?
2: എല്ലാ പരിപാടിയിലും വിളിക്കും, ഹലപ്രിയത്തിന് വിളിക്കും, അല്ലാതെ വ്യാഴാഴ്ച 4 മണിക്കൊരു പരിപാടി ഉണ്ട് അതിന് വിളിക്കും. എന്നാലൊന്നും എനിക്ക് കിട്ടൂല, പക്ഷെ എന്റെ കൂട്ടുകാരിക്ക് കിട്ടും, അവള് പാട്ടും ചോദിക്കും. ഞങ്ങള് മനസ്സരിച്ച് വിളിക്കും, പക്ഷെ അവക്ക് കിട്ടും. അപ്പോളെ പേര് ലക്ഷ്മി എന്നാണ്. പിന്നെ ഞങ്ങൾക്ക് നെയ്ത്താണ് ജോലി. ഞങ്ങള് ഇവിടെ 3-4 പേരുണ്ട്, 7-8 പേരുണ്ട് നെയ്യാൻ.
1: പിന്നെ
2: ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, മേളത്തിന് വേണ്ടി എനിക്കിപ്പോ പാട്ട് പറയാൻ പെട്ടെന്ന് കിട്ടും. ഉണ്ട് പറയാറില്ല, മേഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് തന്നാ മതി.
1: ഓ, വെച്ചു തരാലോ. ഒഴിവ് സമയങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? കൂട്ടുകാരിയുടെ കൂടെ കറങ്ങാനൊക്കെ പോവാറുണ്ടോ?
2: ഇല്ല ഇല്ല, നമുക്ക് നെയ്ത്തല്ലേ, ഞായറാഴ്ച ഒരു ദിവസം അവധി ഉള്ളു.
1: ആ ദിവസം വീട്ടിലെ ജോലികൾ ഉണ്ടാവും അല്ലേ?
2: ജോലികളുണ്ട്. ഓ, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ റേഡിയോ വെച്ചാൽ വൈകിട്ട് 5 മണിയാവും നമ്മള് പോകും. അതുവരെ റേഡിയോ പാട്ടുകൾ കേട്ടോണ്ടിരിക്കും, എല്ലാ പരിപാടിയും കേൾക്കും.
1: വേറെ സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: സന്തോഷം തരുന്ന, എനിക്ക് 2 മക്കളുണ്ട്, അവരെ കാര്യങ്ങളൊക്കെ നോക്കും, പിന്നെ ജോലി, അത് തന്നെ.
1: അതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം.
2: അതെ.
1: ആ ശരി, അപ്പൊ ഇന്ന് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ശരി.

0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: ലഡാക്കിൽ നിന്ന് ദീപ.
0: ദീപ, ഇന്ന് ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നത്?
1: ഹൃദയം ഒരു ക്ഷേത്രത്തിലെ ഒരു ദേവൻ വാചന ക്ഷേത്രം.
0: ശരി, അപ്പൊ ഈ പാട്ട് തന്നെ വെച്ചേരാ കേട്ടോ.
1: മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നു.
0: ശരി, ചേച്ചിക്കും മക്കൾക്കും ഭർത്താവിനും വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചേരാ.
1: ഓ ശരി,
0: ശരി, സന്തോഷം.

0: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, രാജേഷ് ആണ്.
1: രാജേഷ്
2: തിരുമലയിൽ
1: നിന്ന്. പറയൂ രാജേഷ്, എന്തൊക്കെയാ വിശേഷങ്ങള്? പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? എപ്പോഴും പാട്ട് കേൾക്കുന്ന ആളാണോ അതോ ഒഴിവ് സമയങ്ങളിൽ മാത്രം പാട്ട് കേൾക്കുന്ന ആളാണോ?
2: സമയം കിട്ടുമ്പോഴേ കേൾക്കും.
1: ഏതുതരം പാട്ടുകളാണ് ഇഷ്ടം?
2: മെലഡിയാണ്.
1: പാട്ട് പാടാറുണ്ടോ? സിനിമകൾ കാണുന്ന ആളാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? പെട്ടെന്ന് ഒരു സിനിമയുടെ പേര് പറയൂന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന പേരേതാണ്? ഇഷ്ടപ്പെട്ട നടനോ?
2: മോഹൻലാൽ.
1: ആഹാ, മോഹൻലാലിന്റെ ഒരു സിനിമ പറയൂ എന്ന് പറഞ്ഞാലോ?
2: ദൃശ്യം.
1: മോഹൻലാലിന്റെ പഴയ സിനിമകൾ ഇഷ്ടമാണോ?
2: ഇപ്പൊ
1: രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്. സ്നേഹപൂർവം ശ്യാമയും പിന്നെ ചട്ടമ്പി പാറു എന്ന് പറയുന്ന രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാണ്? അതിരടി. ഓക്കെ, ഇന്ന് ആവശ്യപ്പെടുന്ന പാട്ട് ഏതാണ്? എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇത്ര ഇഷ്ടം?
2: പാട്ട്.
1: ഓക്കെ, അപ്പൊ ഈ പാട്ട് വെച്ചു തരാം കേട്ടോ.
2: ഓക്കെ,
1: താങ്ക് യു.

ഹലോ പ്രിയഗീതം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും പലരുടെയും വിശേഷങ്ങൾ കേൾക്കാനും എന്റെ വിശേഷങ്ങൾ അവരുമായി പങ്കുവയ്ക്കാനുമുള്ള അവസരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇന്നും ഈ മേഖലയിൽ എനിക്ക് തുടരാൻ കഴിയുന്നത്. ഇനി തുടർന്നും എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ പ്രിയഗീതത്തിൽ നിന്നും തൽക്കാലം വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496569631. അവയവദാനവുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:05 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വി സുരേഷ് കുമാർ സംസാരിക്കുന്നു.
1: ഇനി ചിത്രപാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ONV കുറുപ്പ്, സംഗീതം ഇളയരാജ, ചിത്രം അഥർവം.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒവേറിയൻ അഥവാ അണ്ടാശയ ക്യാൻസർ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. എന്താണ് അണ്ടാശയ ക്യാൻസർ? ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഈ രോഗത്തിന്റെ പരിശോധനയും ചികിത്സയും എങ്ങനെയാണ് തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അൻസർ സുഹദ് സേഠ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. അണ്ടാശയ ക്യാൻസറിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ഒന്ന് പറയുകയാണെങ്കിൽ, ലോകത്ത് മൊത്തമുള്ള ക്യാൻസറുകൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഏഴാമത്തെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും സർവ്വസാധാരണമായി കണ്ടുവരുന്ന ക്യാൻസറാണ് ഒവേറിയൻ ക്യാൻസർ. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ എട്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോഴും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും, ഘട്ടത്തിലായിരിക്കും ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. കാരണം തുടക്കത്തിൽ സ്റ്റേജ് വൺ ഡിസീസിൽ അധികം രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്ന് തന്നെയില്ല. സ്റ്റേജ് രണ്ടാകുമ്പോഴേക്കും ഒവറി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓവുലേഷനാണ്, അണ്ഡവിസർജനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അണ്ഡവിസർജന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വേദന, ആർത്തവചക്രത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, ആർത്തവചക്രത്തിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി ഉണ്ടാകുന്ന ബ്ലീഡിങ്, അബ്ഡമിനൽ ഫുൾനെസ്, അതായത് വയറൊന്ന് ഫുള്ളായിട്ട് തോന്നും, അങ്ങനെയായിരിക്കും ആദ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ വയറ് ഫുള്ളായിട്ട് വരുമ്പോഴേക്കും സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകും. വയറെപ്പോഴും ഫുള്ളായിട്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗലക്ഷണങ്ങളുള്ള ഒരാൾ സാധാരണയായിട്ടൊരു സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ യാദൃച്ഛികമായി കണ്ടുപിടിക്കുന്ന ഒരു ക്യാൻസർ ആയേക്കാം ഒവേറിൻ ക്യാൻസർ. പക്ഷേ മൂന്നാം ഘട്ടമാകുമ്പോൾ, ഓവറി എന്ന് പറയുന്നത് ഉദരഭിത്തിക്ക് അകത്ത് സ്ഥിതി ചെയ്യുന്ന, അതായത് ഇൻട്രാ അബ്ഡമിനൽ ഓർഗനാണ്, ഇൻട്രാ പെരിട്ടോണിയൽ ഓർഗനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പെരിട്ടോണിയത്തിൻ്റെ ഒരു കവറേജ് അതിനുണ്ട്. അപ്പോൾ ഓവറിയിൽ ഒരു അസുഖം ഉണ്ടാകുമ്പോഴേക്കും, അണ്ടാശയത്തിൽ ഒരു അസുഖം ഉണ്ടാകുമ്പോഴേക്കും അത് ഉദരഭിത്തിയെയും ചെറുതായിട്ട് ബാധിക്കുന്ന കാരണം ഉദരഭിത്തിയിൽ അത് രണ്ട് ഉദരഭിത്തിയുടെ രണ്ട് ലെയറുകൾക്കിടയിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാകുകയും സ്രവം കളക്ട് ചെയ്യുകയും ആ സ്രവം കാരണം ഒരു പിന്നെയും ആ ഫുൾനെസ് നേരത്തെ പറഞ്ഞ ആ ഫുൾനെസ് കുറച്ചുകൂടി വർദ്ധിക്കുകയും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ കൂടി കൃത്യമായി രോഗനിർണയം നടത്താനാകും. ഒരു വലിയ സ്വെല്ലിംഗ് അതിനകത്ത് കാണുന്നു, അഡിനക്സൽ മാസ് എന്നാണ് മെഡിക്കൽ ഭാഷയിൽ തന്നെ പറയുക. അഡിനക്സൽ മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിയും ഓവറിയുടെ അണ്ടവിസർജിനി കുഴലുകൾ, അണ്ടവാഹിനി കുഴലുകളും, അതേപോലെ തന്നെ അവിടെ അതിൻ്റെ അനുബന്ധ അവയവങ്ങളും അതിൻ്റെ ലിഗമെൻസും എല്ലാം കൂടി ചേർന്നുള്ള ആ ഒരു അപ്പാരറ്റസിനെയാണ് നമ്മൾ അഡിനക്സ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഡിനക്സൽ മാസായിട്ടാണ് നമുക്ക് പലപ്പോഴും സ്കാനിങ്ങിൽ കിട്ടുക. അൾട്രാസൗണ്ടിൽ കിട്ടാത്ത മുഴകൾ പലപ്പോഴും കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാനിലോട്ട് പോകേണ്ടി വരും. പക്ഷേ കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാനിലും കൂടി വ്യക്തമല്ലാത്ത മുഴകൾ ചിലപ്പോൾ എം ആർ ഐ വരെ ചെയ്യേണ്ടി വരും. എന്തായാലും സർജറിക്ക് മുമ്പായിട്ട് ഒരു എം ആർ ഐ ചെയ്ത് ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നൊരു ഘട്ടത്തിലാണോ അഥവാ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ആ ട്യൂമറിൻ്റെ സ്വഭാവം, അതിൻ്റെ ഘട്ടം, ഇതൊക്കെ മനസ്സിലാക്കി ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ പര്യാപ്തമാക്കുന്നത്, നമുക്ക് ഒരു സൂചന ദിശാസൂചിക നൽകുന്നത് എപ്പോഴും സി ടി സ്കാനോ എം ആർ ഐയോ ആണ്.
1: ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
2: ശരിക്കും പറഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ചില ഫാമിലികളിൽ കൂടുതലായിട്ട് ഒവേറിൻ ക്യാൻസർ കണ്ടുവരുന്നു. ഒവേറിൻ ക്യാൻസർ മാത്രമല്ല, ഒവേറിൻ ക്യാൻസർ കണ്ടുവരുന്ന ഫാമിലിയിൽ അവരുടെ രക്തബന്ധുക്കളിൽ ഗർഭാശയ ക്യാൻസറും അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറും ആറിൻ്റെ ക്യാൻസറും ഇത് മൂന്നും കൂടി ഒരു സിൻഡ്രോം പോലെയാണ് കാണുന്നത്. അതിൽ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും കൂടെ ചേർന്നുള്ള സിൻഡ്രോമിന് ലിഞ്ച് സിൻഡ്രോം എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില ഫാമിലീസ്, അപ്പോൾ ആ രക്തബന്ധുക്കൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളിൽ അണ്ടാശയ ക്യാൻസർ സ്ഥിരീകരിച്ചാൽ അയാളുടെ രക്തബന്ധുക്കളിൽ അണ്ടാശയ ക്യാൻസർ മാത്രമല്ല ഗർഭാശയ ക്യാൻസറും മാറിൻ്റെ ക്യാൻസറും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി സ്ക്രീനിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് പാരമ്പര്യ ഘടകത്തിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെ ഓങ്കോജീൻസ് എന്നറിയപ്പെടുന്ന ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ട്. അതിന് നമ്മുടെ സാധാരണ ശരീരത്തിൽ അതിന് പലതരം ധർമ്മങ്ങളുമുണ്ട്. അതിൻ്റെ ഘടനാ വ്യതിയാനം വരുന്ന ഒരവസരത്തിൽ അത് ചിലപ്പോൾ കോശങ്ങളെ അമിത വിഭജനശേഷി വരുത്തുകയും ആ അമിത വിഭജനശേഷിയുള്ള കോശങ്ങൾ പലപ്പോഴും ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഓങ്കോജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാരണം. പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന അണുബാധ. സാധാരണ പലപ്പോഴും സ്ത്രീകളിൽ ജനനേന്ദ്രിയ ഭാഗത്തിലെ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ശുചിത്വത്തിൻ്റെ ഒരു കുറവ് കാരണം പലപ്പോഴും അവിടെ ശുചിത്വം നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഇൻഫെക്ഷൻ എപ്പോഴെപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ആ അണുബാധ കാരണം ഊഫ്രൈറ്റിസ് എന്നൊരു അവസ്ഥ, അത് ഓവറിയുടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അത് പലപ്പോഴായിട്ടുണ്ടാകുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. അത് ഒരു സിസ്റ്റ് അല്ലെങ്കിൽ നിർദോഷമായിട്ടുള്ള മുഴയായിട്ട് മാറുന്നു. ആ നിർദോഷമായിട്ടുള്ള മുഴ വളരെ കാലത്തിന് ശേഷം ചിലപ്പോൾ ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടാകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ജനിതക ഘടകങ്ങളും ഓങ്കോജീൻ മ്യൂട്ടേഷൻസ് ഒക്കെ ആഡപ്പ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില സിൻഡ്രോമുകളുണ്ട്, ഇപ്പോൾ ക്രുക്കൻബർഗ് സിൻഡ്രോം എന്ന് പറയുന്നു. അതായത് മാറിൻ്റെയും അതുപോലെ വയറിൻ്റെയും ടൈപ്പ് ക്യാൻസറുകൾ, ക്യാൻസർ കോശങ്ങൾക്ക് ഭാരം കൂടുതലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ കോശങ്ങൾ അതിൻ്റെ ഭാരം കൊണ്ട് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് വീണ് ക്യാൻസർ ഉണ്ടാകുന്നു. അതിന് ക്രുക്കൻബർഗ് ട്യൂമർ എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു കണക്കിന് രണ്ട് ഓവറിയിലും ആയിട്ട് കാണുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ഓവറിയിലും കാണും. അതായത് ഈ ക്യാൻസർ കോശങ്ങളുടെ ഭാരം കൊണ്ട് താഴേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാരണം ബൈലാറ്ററൽ ആയിരിക്കും, രണ്ട് സൈഡിലും ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട്, സിൻഡ്രോമുകൾ കൊണ്ട്, ഇങ്ങനെ വേറെ സ്ഥലത്തെ ക്യാൻസർ ഡെപ്പോസിറ്റ് കൊണ്ട്, അങ്ങനെ ഓവറിയുടെ സ്വന്തമായിട്ടുള്ള ക്യാൻസറുകൾ, അങ്ങനെ പലതരത്തിൽ ഓവറിയൻ ക്യാൻസറിന്റെ കാരണങ്ങൾ നമുക്ക് പറയാനാകും.
1: സർ, ഈ രോഗത്തിന്റെ പരിശോധനാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
2: പരിശോധന എന്ന് വെച്ചാൽ എപ്പോഴും ക്ലിനിക്കലാണ്, ഡയഗ്നോസിസിന്റെ തുടക്കം ക്ലിനിക്കലാണ്. കാരണം രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കും. സ്ക്രീൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫൈൻഡിങ്സിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത സി ടി സ്കാനിലോട് പോകും. എന്തായാലും ഓപ്പറേഷനൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ സി ടി സ്കാൻ, MRI അങ്ങനെ വേണം മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ അൾട്രാസൗണ്ട്, അതായത് ക്ലിനിക്കൽ പരിശോധന, അതിനുശേഷം അൾട്രാസൗണ്ട്, അൾട്രാസൗണ്ടിൽ സ്ഥിരീകരിക്കാത്ത ഫൈൻഡിങ്സ് സാധാരണ സി ടി സ്കാൻ, സാധാരണ സി ടി സ്കാനിൽ സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഫൈൻഡിങ്സ് കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാൻ, അതുപോലെ ഒരു ഓപ്പറേഷന് മുമ്പ് ഇന്നത്തെ കാലത്ത് ഒരു MRI മസ്റ്റ് ആണ്. കാരണം വെച്ചാൽ ഈ ട്യൂമറിന്റെ സ്വഭാവം, അതിൻ്റെ സ്റ്റേജ്, അതിൻ്റെ ബ്ലഡ് സപ്ലൈഡ് അതിൻ്റെ ഒരു രീതി, അതൊക്കെ അത് ഏതൊക്കെ അവയവങ്ങളിലേക്ക് അത് വ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ടച്ച് ചെയ്തിരിക്കുന്നു, അത് ഓപ്പറേഷൻ സുഗമമായിട്ട് ചെയ്യാനാകുമോ, ആദ്യം ഓപ്പറേഷനാണോ ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ തീരുമാനം നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു MRI സ്കാൻ ഇപ്പോൾ എല്ലാവരും നിർബന്ധമായും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ അടുത്ത ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നത്. പിന്നെ ബ്ലഡ് ടെസ്റ്റുകളിൽ, സാധാരണ ബ്ലഡ് ടെസ്റ്റ് കൂടാതെ, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും LFT RFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം നമ്മളൊരു പ്രത്യേക ട്യൂമർ മാർക്കർ ചെയ്യുന്നുണ്ട്. കാരണം 85% ഒവേറിയൻ ക്യാൻസറുകളും എപ്പിത്തീലിയൽ സെൽ ക്യാൻസർ എന്ന് പറയുന്ന വെറൈറ്റി പെടുന്നതാണ്. അതിന് മാത്രമായി ഒരു ട്യൂമർ മാർക്കറുണ്ട്. ആ ട്യൂമർ മാർക്കറിന്റെ പേരാണ് CA125 എന്ന് പറയുന്നത്. അപ്പോൾ ഈ CA125 എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അൾട്രാസൗണ്ടിലൊരു മുഴ കണ്ടു, ബ്ലഡ് ടെസ്റ്റിൽ CA125 100 കൂടുതൽ കാണുന്നു, 35 അതിൻ്റെ കട്ട് ഓഫ്, ആ 35 കൂടുതലോട്ട് 100 വരെ സിസ്റ്റ്, അതായത് ബിനൈൻ സിസ്റ്റിൻ്റെ ലെവലാണ്. പക്ഷെ 100 കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മിക്കവാറും ക്യാൻസർ ആകാനുള്ള സാധ്യത, ഒരു ഊഫ്രൈറ്റിസ്, അതായത് ഓവർ നേരത്തെ പറഞ്ഞ അണ്ടാശയത്തിൻ്റെ ഇൻഫെക്ഷനിലോ ഒരു സിസ്റ്റിലോ കാണുന്നത് 35 to 100 വരെയുള്ള ലെവലാണ്. ആ 100 മുകളിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഒരു ക്യാൻസറിൻ്റെ സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നു. ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് സ്ഥിരീകരിച്ച് അടുത്ത ട്രീറ്റ്മെന്റിലേക്ക് കടക്കണം എന്നുള്ളതാണ് അതിൻ്റെ സൂചന.
1: സർ, അതുപോലെ അണ്ടാശയ ക്യാൻസറിനുള്ള ചികിത്സ എന്താണ്?
2: സാധാരണ നമ്മുടെ കോമൺ സെൻസും ലോജിക്കും പറയുന്നത് എന്താണ്, ഒരു മുഴയുണ്ടെങ്കിൽ ആ മുഴ എടുത്ത് മാറ്റണം. അപ്പോൾ കംപ്ലീറ്റ് സർജറി തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോംവഴി. അതായത് ടോട്ടൽ അബ്ഡമിനൽ ഹിസ്റ്റെക്ടമി, അതായത് ഗർഭാശയം മൊത്തമായിട്ട് എടുത്തു മാറ്റുക, പ്ലസ് ബൈലാറ്ററൽ സാൽപിഞ്ചോ ഊഫ്രക്ടമി, അതായത് രണ്ട് സൈഡിലെയും ഓവറി എടുത്തു മാറ്റുക. പക്ഷേ ഈ രോഗി കുറച്ച് പ്രായം കുറഞ്ഞ ആളാണ്, പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള ആളാണ്, ഫാമിലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സർജൻ അവരുടെ തീരുമാനം അനുസരിച്ചിട്ട് കുറച്ചൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തി ചിലപ്പോൾ ഒരു ഓവറി നിലനിർത്തി എന്ന് വരും, ഹോർമോൺ ഫംഗ്ഷൻ അത്രേ ആവശ്യമാണെങ്കിൽ. അല്ലെങ്കിൽ ശരിക്കും ആ കംപ്ലീറ്റ് സർജറി എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് പലപ്പോഴും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഘട്ടത്തിലൊക്കെ ആയിരിക്കും അസുഖം കണ്ടുപിടിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് കീമോതെറാപ്പി, നിയോ അഡ്ജുവന്റ് കീമോതെറാപ്പി എന്ന് പറയുന്ന കീമോതെറാപ്പി ആദ്യം കൊടുത്ത് മുഴയെ ചുരുക്കിയതിനു ശേഷം, ഓവറിയുടെ മുഴ ചുരുക്കിയതിനു ശേഷം പിന്നെ സർജറി ചെയ്യുന്ന, ഇപ്പോൾ ഇൻ്റർവെൽ ഡീബൾക്കിംഗ് സർജറി എന്ന് അതിനെ പറയുന്നു. അപ്പോൾ ഇൻ്റർവെൽ ഡീബൾക്കിംഗ് സർജറി, ചിലപ്പോൾ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എത്ര എടുത്തു മാറ്റാൻ പറ്റുമോ അത്രത്തോളം എടുത്തു മാറ്റുക, അല്ലെങ്കിൽ ആ മിക്കവാറും കീമോ എടുക്കുമ്പോഴേക്കും നല്ലവണ്ണം ചുരുങ്ങും, കുറച്ച് അസുഖമേ ബാക്കി ഉണ്ടാവുള്ളൂ, എങ്കിലും സർജറി കംപ്ലീറ്റ് ആയിരിക്കും. ആ സർജറിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹിസ്റ്റോപെത്തോളജി റിപ്പോർട്ട്, അതായത് ഓപ്പറേഷന് ശേഷമുള്ള പെത്തോളജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്ജുവന്റ് കീമോതെറാപ്പി. അത് കീമോതെറാപ്പി പ്ലാറ്റിനം എന്ന് പറയുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള കീമോതെറാപ്പിയാണ്. കാർബോപ്ലാറ്റിൻ പാക്ലിടാക്സൽ എന്നൊരു കോമ്പിനേഷനാണ് പലപ്പോഴും കൊടുക്കുക. പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ വേറെയും പുതിയ മരുന്നുകളുണ്ട്, അതായത് ഇമ്മ്യൂണോതെറാപ്പി ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ പെരിട്ടോണിയം, അതായത് നേരത്തെ പറഞ്ഞ ഉദരഭിത്തിയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒവേറിയൻ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഉദരഭിത്തിയിലേക്ക് നേരിട്ട് കീമോതെറാപ്പി മരുന്ന് കുത്തിവെക്കുന്ന നൂതന സാങ്കേതിക വിദ്യയുണ്ട്. അതിന്റെ കൂടെ ഹൈപ്പർ തെർമിയ, അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കിഡ്നിയിലെ കല്ലൊക്കെ പൊടിച്ചു കളയാൻ വേണ്ടി ഒരു വാട്ടർ ബാത്തിൽ ഇട്ടിട്ട് അൾട്രാസൗണ്ട് കിരണങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ഒരു വാട്ടർ ബാത്തിൽ ചൂട് കൊടുത്തിട്ട് ആ ചൂടുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ആ ചൂടിന്റെ അന്തരീക്ഷത്തിൽ കീമോതെറാപ്പി മരുന്ന് പെരിട്ടോണിയത്തിൽ കുത്തിവെക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതേപോലെ ഇമ്മ്യൂണോതെറാപ്പിയുണ്ട്, മോണോക്ലോണൽ ആന്റിബോഡീസ് ബെവാസിസുമാബ് എന്ന് പറയുന്ന. പിന്നെ പുതിയ പുതിയ കീമോതെറാപ്പി മരുന്നുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഓരോ ഇതിനകത്ത് ടാർഗറ്റഡ് കീമോതെറാപ്പി എന്ന് പറയും, അതായത് ആ ഓരോ ഇതിനകത്ത് ആ കോശങ്ങളിലെ പ്രധാന ഈ ക്യാൻസർ കോശങ്ങളിലെ ഓരോ ടാർഗറ്റ്സിനെയും ബേസ് ചെയ്ത്

0: ഓപ്ഷൻ കീമോ സെക്കൻഡ് ലൈൻ കീമോതെറാപ്പി നമ്മൾ പലപ്പോഴും കൊടുക്കേണ്ടി വരും. എങ്കിലും ഇപ്പോഴും ഒവേറിൻ ക്യാൻസറിൻ്റെ ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യം, ഈ അഡ്വാൻസ്ഡ് ഘട്ടത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഫാമിലി ഹിസ്റ്ററിയുള്ള ആൾക്കാരും അങ്ങനത്തെ അവരുടെ രക്തബന്ധുക്കളും ഒക്കെ ഉറപ്പായിട്ടും ചെറിയ ചെറിയ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ചെറിയ ചെറിയ മുഴകളും അബ്ഡമൻ ഫുൾനെസ്സും സ്പോട്ടിങ്ങും ഒന്നും അവഗണിക്കാതെ പരിശോധനകൾ നടത്തി നേരത്തെ സ്ഥിരീകരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്യാനും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനി പടരാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴിയാണ് എലിപ്പനി പകരുന്നത്. മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാക്കുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണ്ടേക്കാം. വയലിൽ പണിയെടുക്കുന്നവർ, ഓട, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവരിലും ഈ രോഗമുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത്തരം ജോലിയിലേർപ്പെടുന്നവർ ആ കാലയളവിൽ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളിക ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. കെട്ടിനിൽക്കുന്ന ജലത്തിൽ കുട്ടികൾ വിനോദത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. ആഹാര സാധനങ്ങളും കുടിവെള്ളവും എലിയുടെ വിസർജ്യ വസ്തുക്കൾ വീണ് മലിനമാകാതിരിക്കുവാൻ എപ്പോഴും മൂടിവെക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. ഈ മഴക്കാലം ജാഗ്രതയോടെ ജീവിക്കാം. ചെറുക്കാം എലിപ്പനിയെ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്നത്തെ രാഗാമൃതത്തിൽ അമൃത ശേഖർ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, എസ് വെങ്കട്ടരാമൻ മൃദംഗം. കഞ്ചദളായദാക്ഷി എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയാണ് ആദ്യമായി. രാഗം കമലാ മനോഹരി, ആദിതാളം.

പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വി. സുരേഷ് കുമാർ സംസാരിക്കും.

0: 5000 വിജയികളുമായി പെട്ടപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: സമയം 11 മണി.
4: ആകാശവാണി.
5: ഹരിതവാണി.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 11 ഭാഗം. രചന സി റഹീം. വെള്ളരി പക്ഷികൾ.
1: ശുഭ്രവേഷക്കാരായ വെള്ളരി പക്ഷികളെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത ശാന്തിയാണ് അനുഭവപ്പെടുക. കൊക്കെന്നും കൊറ്റിയെന്നും മുണ്ടിയെന്നും ഇവയ്ക്ക് പേരുണ്ട്. നിറങ്ങളിൽ ഒന്നാമത് ഏത് എന്ന ചോദ്യത്തിന് തൂവെള്ള എന്നാണ് ഉത്തരം. നിറങ്ങളോടുള്ള പക്ഷാഭേദമായി ഇതിനെ കാണരുത്. എല്ലാ നിറങ്ങളും സുന്ദരം തന്നെ.

0: കറുപ്പിന് ഏഴഴകുണ്ടെന്നാണല്ലോ പറയുക. എങ്കിലും ശുഭ്രവേഷത്തിന് പ്രത്യേകമായൊരു വിശുദ്ധിയുണ്ട്. പ്രത്യേകിച്ച് വിവാഹവേഷം അണിഞ്ഞു നിൽക്കുന്ന വെള്ളരി പക്ഷികളെ കണ്ടിട്ടുള്ളവർ അവയുടെ ആരാധകരായി മാറും എന്നുറപ്പാണ്. കേരളത്തിൽ 5 ജാതി വെള്ളരി പക്ഷികളാണുള്ളത്. ഒറ്റയായും ചെറുകൂട്ടമായും ഇവയെ എല്ലായിടത്തും കാണാം. ഇംഗ്ലീഷിൽ എഗ്രേറ്റ്സ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ചിന്നമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് ലിറ്റിൽ എഗ്രേറ്റ്സ്, ശാസ്ത്രനാമം എഗ്രറ്റ ഗാർസെറ്റ. ചെറുമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് സ്മോളർ എഗ്രറ്റ്, ശാസ്ത്രനാമം എഗ്രറ്റ ഇന്റർമീഡിയ. പെരുമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് ലാർജ് എഗ്രറ്റ്, ശാസ്ത്രനാമം അർഡിയ അൽബ. കാലിമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് കാറ്റിൽ എഗ്രറ്റ്, ശാസ്ത്രനാമം ബാബുൽക്കസ് ഇബിസ്. തിരമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് റീഫ് ഹെറോൺ, ശാസ്ത്രനാമം എഗ്രറ്റ ഗുലറിസ് എന്നിങ്ങനെ 5 ജാതിയാണ് ഉള്ളത്.
1: സുജലയായ മലയാളക്കര നീർപക്ഷികളുടെ പറുദീസയാണ്. നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും ഒരുപോലെ ഇവയെ കാണാനാകും. എങ്കിലും വയലേലുകളിലും ചതുപ്പിലും നദീതീരത്തും കായലോരത്തും കടൽ തീരത്തും ഗ്രാമങ്ങളിലുമാണ് ഇവയെ കൂടുതലായി കാണാറുള്ളത്. കർഷകർ വയലൊഴുമ്പോഴും ഞാറ് നടുമ്പോഴും നെല്ല് കൊയ്യുമ്പോഴും കൊറ്റിക്കൂട്ടവും അവർക്കൊപ്പമുണ്ടാകും. ഗ്രാമത്തിന്റെ വിശുദ്ധമായൊരു വികാരം നമ്മിലേക്ക് പ്രസരിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു. ഗ്രാമസൗന്ദര്യവും നമ്മിലേക്ക് പകരാൻ ഇവയെപ്പോലെ മറ്റൊരു പക്ഷിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. കർഷകർ കാളയും കലപ്പയും ഉപയോഗിച്ച് പാടം പൂട്ടുമ്പോൾ കൊറ്റിക്കൂട്ടം ചെറുപ്രാണികളെയും മീനുകളെയും പുഴുക്കളെയും തിന്നാനായി കൂട്ടത്തോടെ എത്തും. പറമ്പ് കിളയ്ക്കുമ്പോഴും ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുമ്പോഴും ഇങ്ങനെ കാണാം. വളരെ മനോഹരമായൊരു ദൃശ്യവിരുന്നാണ് ഇത്. നാട്ടിൻപുറങ്ങളിലെ ഇടവഴിയിലൂടെയും ഒറ്റയടിപ്പാതയിലൂടെയും പാടവരമ്പത്തൂടെയും ഒക്കെ നടക്കുമ്പോൾ കൊറ്റികളെ കാണുന്നത് മനസ്സിനെന്തൊരു സന്തോഷമാണ്. മനുഷ്യരെ കണ്ടാലും അവ വെറുതെ നോക്കിയിരിക്കുകയുള്ളൂ. ഭയപ്പെട്ട് പെട്ടെന്ന് പറന്നു പോകുന്ന ശീലം ഇവയ്ക്കില്ല. വലിയ തിരക്കൊന്നുമില്ലാത്ത നാട്ടിൻപുറങ്ങളിലെ സാധാരണ മനുഷ്യരെ പോലെയാണ് ഇവയെന്ന് തോന്നാറുണ്ട്. സായം സന്ധ്യയിൽ പടിഞ്ഞാറൻ മാനം ചുവന്നുകിടക്കുമ്പോൾ ചെറുകൂട്ടമായി അലസമായി ചിറകുകൾ വീശി പറന്നു പോകുന്ന കൊറ്റിക്കൂട്ടത്തെ എത്രനേരം നോക്കിയിരുന്നാലും മതിവരില്ല. കലാകാരന്മാരുടെ സർഗാത്മകതയെ പ്രചോദിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു.
0: ചിന്നമുണ്ടിയും ചെറുമുണ്ടിയും പെരുമുണ്ടിയും ഏകോദര സഹോദരങ്ങളാണ് എന്ന് പറയാം. വലിപ്പം കണക്കാക്കിയാൽ ഏറ്റവും വലുത് പെരുമുണ്ടി, വലിപ്പത്തിൽ രണ്ടാമൻ ചെറുമുണ്ടി, ഏറ്റവും ചെറുത് ചിന്നമുണ്ടി. ചിന്നമുണ്ടിക്ക് കൂടൊരുക്കുന്ന കാലത്ത് തലയ്ക്ക് പിറകിൽ നിന്നായി 2 നാടത്തൂവലുകൾ വളർന്നു കിടക്കും. ഈ നാടത്തൂവലുകൾ അവയുടെ ഭംഗി കൂട്ടും. മാറത്തും പുറത്തും ആകർഷകമായ പട്ടുതൂവലുകൾ വളർന്നു കിടക്കും. മാറത്തെയും പുറത്തെയും ഈ പീലിത്തൂവലുകൾ വിരിച്ച് അവ നൃത്തമാടുമ്പോൾ എന്തൊരഴകാണെന്നോ. ഇവ കൂടൊരുക്കിയിരിക്കുന്ന കൂടിനരികിൽ ചെന്നു നിന്നാൽ ചിറകുവിടർത്തിയുള്ള ആട്ടം കാണാനാകും. ചിന്നമുണ്ടിയുടെ കൊക്കിന് ഏതു കാലത്തും കറുത്ത നിറമായിരിക്കും. ചിന്നമുണ്ടിയോട് നല്ല സാദൃശ്യമുള്ള പക്ഷിയാണ് ചെറുമുണ്ടി. പക്ഷേ ഇവയുടെ തലയിൽ നാടത്തുവലുണ്ടാവില്ല. മഞ്ഞ കൊക്ക് കൂടൊരുക്കുന്ന കാലത്ത് കറുപ്പായിത്തീരും. കൂടൊരുക്കുന്ന കാലത്ത് ഇവയുടെ മാറത്തും പുറത്തും പട്ടുതൂവലുകൾ വളർന്നു കിടക്കും. ഇവയുടെ കാൽവിരലുകളുടെ നിറം എല്ലാ കാലത്തും കറുപ്പായിരിക്കും. കഴുത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ വളഞ്ഞിരിക്കുന്ന വലിയ പക്ഷിയാണ് പെരുമുണ്ടി. കൂടൊരുക്കുന്ന കാലത്ത് ഇവയുടെ പുറത്ത് ഭംഗിയുള്ള പീലിത്തൂവലുകൾ വളർന്നു കിടക്കും. അവ കൂടെ കൂടെ കുടഞ്ഞുവിരിക്കുന്നത് നയനമനോഹരമായ കാഴ്ചയാണ്. തലയിൽ നാടത്തൂവൽ ഉണ്ടാകില്ല. ഇവയുടെ കാൽവിരലുകൾ ഒരു കാലത്തും മഞ്ഞയായിരിക്കില്ലെന്ന് കൂടി ഓർമ്മ വയ്ക്കാം.
2: ഇന്നത്തെ വിഷയം വെള്ളരിപ്പക്ഷികളാണല്ലോ. പൊതുവെ ആളുകൾ അതിനെ കൊക്കുകൾ എന്നാണ് നാട്ടിലൊക്കെ വിളിക്കുക.
3: പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമായ എം എ ലത്തീഫ്.
2: കേരളത്തില് പ്രധാനമായിട്ടും 5 ഇനങ്ങളാണ് കാണപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത് പെരുമുണ്ടി. അതിന്റെ ഇംഗ്ലീഷ് പേര് ഗ്രേറ്റ് ഈഗ്രറ്റ് എന്നാണ്. രണ്ടാമത്തേത് ചെറുമുണ്ടി, ഇന്റർമീഡിയറ്റ് ഈഗ്രറ്റ്. പിന്നെ ചിന്നമുണ്ടി, ലിറ്റിൽ ഈഗ്രറ്റ്. കാലിമുണ്ടി, കാറ്റൽ ഈഗ്രറ്റ്. തിരമുണ്ടി, വെസ്റ്റേൺ റീഫ് ഈഗ്രറ്റ് എന്നിവയാണ് ഈ 5 എണ്ണം. ഇതിൽ ആദ്യത്തെ 3 എണ്ണം തമ്മിൽ തിരിച്ചറിയുക, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വലിപ്പത്തിലുള്ള വ്യത്യാസം നന്നായിട്ടുണ്ട്. ഇതിൽ കാലിമുണ്ടി കാട്ടിലും അതുപോലെ തന്നെ നാട്ടിലും പാടത്തും ഒക്കെ നമുക്ക് ഈ കാലികളുടെയൊക്കെ കൂടെ, അതുപോലെ കാട്ടുപോത്തുകളുടെ കൂടെ, മാനുകളുടെയൊക്കെ കൂടെയൊക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. പല കാടുകളിൽ വെച്ചും അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പെരിയമുണ്ടി, അതുപോലെ തന്നെ ചെറുമുണ്ടി, ചിന്നമുണ്ടി എന്നിവ ഏറ്റവും കൂടുതൽ ജലം ഉള്ള ഏരിയയിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പുഞ്ചക്കരി പോലുള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പുഞ്ചക്കരി മാത്രമല്ല, ഏതെല്ലാം വാട്ടർ ബോഡി ഉണ്ട് ആ വാട്ടർ ബോഡിയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തിരമുണ്ടി കണ്ടല്ലോ, ഒന്ന് പൂവാറ് വെച്ചും കണ്ടിട്ടുണ്ട്. അതുപോലെ കടലുണ്ടിയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റിയ 2 സ്ഥലങ്ങൾ. ആ 2 സ്ഥലങ്ങളിലാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. കാലിമുണ്ടി അല്ലാത്ത എല്ലാ വിഭാഗവും തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും ഉള്ള പ്രത്യേകിച്ച് പാടങ്ങളിലൊക്കെയാണ് വളരെ കൂടുതലായിട്ട് കാണാനും ഫോട്ടോ എടുക്കാനും സാധിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ഇവയെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അവയുടെ ചുണ്ടിന്റെ കളറ്, അതുപോലെ തന്നെ ഈ കാലിന്റെ കളറ്, ഇതിൽ നിന്നൊക്കെയാണ് തിരിച്ചറിയുക. പക്ഷേ ഇവയുടെ ബ്രീഡിംഗ് സീസൺ വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊക്കിന്റെ കളറും അതുപോലെ തന്നെ കാലിന്റെ കളറും മാറ്റം സംഭവിക്കാറുണ്ട്.
1: കന്നുകാലികൾക്ക് പിന്നാലെ നടന്ന് ഇരതേടുന്ന പക്ഷിയാണ് കാലിമുണ്ടി. കൂടൊരുക്കാൻ കാലമാകുമ്പോഴേക്കും വെള്ള നിറക്കാരായ ഈ പക്ഷിയിൽ ചില നിറമാറ്റമുണ്ടാകും. തല, കഴുത്ത്, മാറിടം, പുറം എന്നിവ ഓറഞ്ച് നിറമായിരിക്കും. ഇക്കാലത്ത് ഇവ സുവർണ പക്ഷിയായി മാറും. കേരളത്തിൽ ഇവയെ ധാരാളമായി കാണുന്നുണ്ടെങ്കിലും ഇവയുടെ കൂടൊരുക്കൽ കേന്ദ്രം അപൂർവമാണ്. മെയ് മാസത്തോടെ പുതുവേഷം അണിയുന്ന ഈ പക്ഷികളൊക്കെ എവിടെ പോയാകും കൂടൊരുക്കുക? അന്വേഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പൂർവികർ ശാസ്ത്രീയ പക്ഷി നിരീക്ഷകരായിരുന്നുവെന്ന് പറയാനാകില്ല. ഡോക്ടർ സാലിമലിയുടെ വരവോടെയാണ് ശാസ്ത്രീയ പക്ഷി നിരീക്ഷണം ഇവിടെ പച്ചപിടിച്ചത്. പഴയകാലത്ത് കാൽപ്പനികമായ പക്ഷി നിരീക്ഷണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിച്ചാൽ മനസ്സിലാകും. കാലിമുണ്ടിയുടെ ദേഹത്ത് സുവർണ തൂവലുകൾ കിളിച്ചു വരുന്നതിനെ കുറിച്ചുള്ള പുരാണകഥ ഇങ്ങനെ.
0: പണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കാലികളെ മേയ്ക്കുന്ന കാലം. കാലികൾക്ക് പുഴുക്കളെക്കൊണ്ടും കീടങ്ങളെക്കൊണ്ടും പലതരത്തിലുള്ള ശല്യമുണ്ടാകുന്നത് പതിവായി. ഇത് മനസ്സിലാക്കിയ കാലിക്കൊക്കുകൾ കാലികൾക്ക് പിന്നാലെ നടന്ന് കീടങ്ങളെയൊക്കെ തിന്നു നശിപ്പിച്ചു. ഇതിൽ സന്തോഷവാനായ ശ്രീകൃഷ്ണ ഭഗവാൻ കാലിക്കൊക്കിനെ പിടിച്ച് ലാളനയോടെ അവയുടെ പുറത്തും മാറിലുമൊക്കെ തടവിയത്രേ. ഭഗവാന്റെ കരസ്പർശമേറ്റ തൂവലുകളൊക്കെ സുവർണ നിറമായി എന്നാണ് കഥ. പക്ഷികളെക്കുറിച്ചും മറ്റ് ജീവിവർഗങ്ങളെക്കുറിച്ചുമെല്ലാം അതിശയകരമായ കഥയുണ്ടാക്കുന്നതിൽ നമ്മുടെ പൂർവസൂരികൾ ബഹുമിടുക്കരായിരുന്നു. പക്ഷികളെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാതെ ഇത്തരം കഥകൾ ഉണ്ടാക്കാനാവില്ലെന്ന് വ്യക്തമാണല്ലോ. പുരാണങ്ങളുടെ ഒരു മഹാസാഗരം തന്നെ ഉണ്ടാക്കിയവരാണ് നമ്മുടെ പഴമക്കാർ എന്നതിൽ അഭിമാനിക്കാം.
1: ചിന്നമുണ്ടിയുമായി വളരെയേറെ സാദൃശ്യമുള്ള പക്ഷിയാണ് തിരമുണ്ടി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയെ കൂടുതലായി കടൽ തീരങ്ങളിലാണ് കാണുന്നത്. വെള്ളനിറത്തിലും ചാരനിറത്തിലും ഭസ്മനിറത്തിലും കറുപ്പ് നിറത്തിലും വരെ ഇവയെ കാണാനാകും. ജീവിക്കുന്ന പ്രകൃതിയോട് ചേർന്നുള്ള നിറമാണ് ഇവ സ്വീകരിക്കുക. കടൽ തീരത്ത് തിര വരുമ്പോൾ അതിൽ നിന്ന് ചെറുമീനുകളെ ഇവ കൊത്തിയെടുക്കും. കായലോരത്തും കണ്ടൽ കാടുകളിലുമൊക്കെയാണ് സാധാരണയായി ഇവയെ കാണാനാവുക.
0: മഴക്കാലത്ത് നാട്ടിൻപുറങ്ങളിലെ കാവുകളിലും പ്രധാന റോഡരികിലുള്ള വലിയ മരങ്ങളിലും കൂടൊരുക്കുന്ന വെള്ളരിപ്പകളെ ശ്രദ്ധിക്കാത്തവർ കുറവായിരിക്കും. കമ്പുകൾ മരച്ചില്ലകളിൽ അടുക്കിയാണ് കൂടൊരുക്കുക. പല മാതിരിയുള്ള നീർപക്ഷികൾ കൂട്ടുചേർന്ന് കോളനിയായി കൂടൊരുക്കുന്ന

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 11 ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി ദേവി. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.
2: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമാർജനത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വി സുരേഷ് കുമാർ സംസാരിക്കുന്നു.
1: ആകാശവാണി, സമയം 11:15. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം കിലുക്കം.

0: ആകാശവാണി സമയം 11:30. കൂട്ടുകാരി. എല്ലാവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. റിട്ടയർമെന്റ് ആകുമ്പോൾ വിശ്രമ ജീവിതം തിരഞ്ഞെടുക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ ഇതിനെ മറ്റൊരു മനോഹരമായ തുടക്കമാക്കി മാറ്റുന്നവരുമുണ്ട്. അങ്ങനെ കൃഷിയിലൂടെയും മറ്റു പല കാര്യങ്ങളിലൂടെയും റിട്ടയർമെന്റ് ജീവിതം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനുള്ള സമയമാണെന്ന് തെളിയിച്ച ഷൈനി തെരേസ ജോസഫുമായുള്ള അഭിമുഖമാണ് ഇന്ന് നമ്മൾ കൂട്ടുകാരിയിൽ കേൾക്കുന്നത്.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: കൃഷിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
2: ജനിച്ചു വളർന്നതൊക്കെ ഒരു കർഷക കുടുംബത്തിലാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ കൃഷി ഇഷ്ടമാണ്. ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് താമസിക്കുന്നത്. സർവീസിലിരിക്കുമ്പോൾ തന്നെ കൃഷിയുണ്ട്, എല്ലാ കൂട്ടം കൃഷികള് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ടും അതിലോട്ട് എൻഗേജ്ഡ് ആയി.
1: ഏത് സർവീസിലായിരുന്നു ജോലി ചെയ്തു വന്നത്?
2: PWD വൈറ്റിലെ NH സെൻട്രൽ സർക്കിളിൽ നിന്നാണ് റിട്ടയർ ചെയ്തത് ആയിട്ട്. അത് 2019 May റിട്ടയർ ചെയ്തു. അതിനുശേഷം പൂർണ്ണമായിട്ടും കൃഷിയിലാണ്.
1: സർവീസിലിരിക്കുന്ന സമയത്ത് കൃഷി സജീവമായിട്ട് അതിൽ തുടരുന്നുണ്ടായിരുന്നു?
2: അന്നും കൃഷിയുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ അന്ന് മുതലേ നട്ടിട്ടുണ്ടായിരുന്നു. ഏത് നഴ്സറി പോയാലും അവിടെയുള്ള പ്ലാന്റ്സ് എനിക്കില്ലാത്തതെല്ലാം കൊണ്ടുവന്ന് നടുമായിരുന്നു. പലതരം ചാമ്പകള്, പലതരം പേരകള്, പിന്നെ റംബുട്ടാൻ, ബുലാസാൻ, മംഗോസ്റ്റിൻ, ലോങ്ങൻ, സാലക്ക്, ഞാവല്, പലതരം ആത്തകള്, പലതരം കുറെ തരം ചെറികളുണ്ട്. ജംബോട്ടിക്കാവ കണ്ടിട്ടുള്ളതെല്ലാം ഞാൻ അവിടെ കൊണ്ട് നട്ടിട്ടുണ്ട്.
1: എത്ര സ്ഥലത്താണ് ഇത്?
2: 2 acre സ്ഥലം. അതിന്റെ അകത്ത്
1: സർവീസിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഓഫീസിൽ പോകണമല്ലോ, അപ്പൊ ആ ടൈമിൽ എങ്ങനെയാണ് മാനേജ്?
2: ഇതിനെയൊന്നും എന്നും നോക്കേണ്ട കാര്യമില്ല. അന്നൊക്കെ പശു ആടുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, വേനക്കൊന്ന് വെള്ളം ഒഴിക്കണം, നമുക്ക് മനസ്സ് വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ, എന്ത് കാര്യം. പിന്നെ സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട കാര്യമില്ല, അവധിയുള്ള ദിവസം നമുക്കിത് ചെയ്യാം. അങ്ങനെയായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം എല്ലാ ജീവികളുടെ ഓരോ പേര് വളർത്തണം എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ കുറെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് കുറെ തര ജീവികള്, ഗൂസ്, ഫ്ലൈങ് ഡക്ക്, മൊയല്, ടർക്കി, ഗിനി, അങ്ങനെ എന്തിനെയൊക്കെ വളർത്താം, അത് എല്ലാത്തിനെയും കൊണ്ട് വാങ്ങി. മൊയലൊക്കെ 10-25 വീതം ആയായിരുന്നു. ഫ്ലൈങ് ഡക്കും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ. അത് കഴിഞ്ഞ് പട്ടികളുടെ ശല്യം. ഞങ്ങളുടെ വീട് KSRT സ്റ്റാൻഡിന് അടുത്താണ്. ഈ സ്റ്റാൻഡിൽ നിന്ന് പട്ടികളെല്ലാം കൂടെ കൂട്ടത്തോടെ വരും. അങ്ങനെ വലയെല്ലാം കടിച്ചു പറിച്ച് ഒരു ദിവസം തന്നെ 10 മൊയലിന്റെ കാല്, 5 ഫ്ലൈങ് ഡക്ക്, അങ്ങനെ എല്ലാത്തിനെയും ഇവര് വലയൊക്കെ കടിച്ചു പറിക്കും കൂട്ടത്തോടെ വന്നാല്. അങ്ങനെ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞ് ഞാൻ അവസാനം സങ്കടപ്പെട്ട് എന്റെ വളർത്തൽ നിർത്തി. പശുവൊക്കെ കാസർഗോഡ് കുള്ളനൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെയൊന്നും പറമ്പി കെട്ടാൻ നമുക്ക് പറ്റത്തില്ല, ഈ പട്ടി ഒന്ന് ആക്രമിക്കും ആരും ഇല്ലെങ്കിൽ.
1: പശുക്കളെയൊക്കെ എങ്ങനെയാണ് അതൊക്കെ വാങ്ങിച്ച് വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ക്ഷമയൊക്കെ വേണമല്ലോ.
2: അത് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ എന്ത് പണിയും ചെയ്യും, തൂമ്പ എടുത്ത് കളിക്കാനൊന്നും ഒരു പടിയില്ല. ഹസ്ബൻഡ് പറയുമായിരുന്നു ജുറാസിക് പാർക്കാണ് നടത്തുന്നതെന്ന് എപ്പോഴും പറയുമായിരുന്നു. ഞാൻ അതിന്റെ അകത്ത് തന്നെയായിരുന്നു. എനിക്ക് നേരം വെളുത്താ ഫുൾ ടൈം ഞാൻ അവരുടെ കൂടെ ആയിരുന്നു. അതുപോലെ തന്നെ 3-4 കുഴിയില് മീൻ വളർത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ മീൻ കൃഷി ഉള്ളതാ. ഗൗര, കാർപ്പ്, സിലോപ്പിയ, അങ്ങനെയുള്ള മീനുകളായിരുന്നു. ഇപ്പൊ ഗൗരിയേ ഉള്ളൂ.
1: അതിന്റെയൊക്കെ ക്ലീനിങ്,
2: ഗൗര ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് അതിന്റെ ഓക്സിജൻ കൂടുതലും. അപ്പൊ വെള്ളം ഇപ്പൊ അധികം മോശമായി എന്നോർത്തോണ്ട് കുഴപ്പമില്ല. ഈ വെള്ളമാണ് എടുത്തിട്ട് ചെടികൾക്കെല്ലാം നനയ്ക്കുന്നത്. അപ്പൊ അത് നല്ല വളമാണല്ലോ. അപ്പൊ ഓസ് ഇങ്ങനെ താഴെ നിന്നിട്ടേക്കും, അത് തുറന്ന് ഞാൻ ചെടികൾ നനയ്ക്കും.
1: ഇങ്ങനെ ജീവികളെ വളർത്തുമ്പോൾ ക്ലീനിങ് പ്രോസസ് ഉണ്ടല്ലോ മെയിൻ ആയിട്ട്, അതെങ്ങനെ?
2: പക്ഷെ കുറെ ഏരിയയിലായിരിക്കുമ്പോ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. മണ്ണാണല്ലോ തറ. പിന്നെ കയറുന്ന കോഴിക്കൊക്കെ ഓരോ റൂമുകളായിരുന്നു. അപ്പൊ അതിന്റെ അകത്തേക്ക് കയറി അറക്കപ്പൊടി ഇട്ടാ പിന്നെ ഇടയ്ക്ക് 1-2 മാസമൊക്കെ ആ മാരയില് നിർത്തി കോഴിവളം. അത് തെങ്ങിനൊക്കെ നമ്മൾ വാരി അങ്ങ് ഇടിയിക്കും. അപ്പൊ പിന്നെ അത് ക്ലീനായി. പിന്നെ അടുത്ത ട്രിപ്പ് കുമ്മായം ഇട്ടു, അറക്കപ്പൊടി ഇട്ടു, അപ്പൊ അത് ക്ലീൻ ആയിരിക്കും, അങ്ങനെ സ്മെല്ലൊന്നും വരാറില്ല.
1: ചെടിക്ക് ഇത് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം.
2: അതിന് പശു ഉണ്ടായിരുന്നു. കോഴിവളമൊന്നും ചെടിക്കിടാറില്ല, ചൂട് കൂടുതലാ.
1: അപ്പൊ ഇത് ഒന്ന് പഠിക്കാൻ കൂടെ വേണമല്ലേ?
2: കുറെ ഫ്ലോപ്പ് ആകും. ഗൂസിനെയൊക്കെ കൊണ്ടുവന്ന് പിറ്റേന്ന് തന്നെ ചത്ത് കിടന്നിരുന്നു. മരപ്പെട്ടി ആണ്ട് വന്ന് അതിന്റെ തല കടിച്ചു പറിച്ച് വീണ്ടും അതിനെ അതിന്റെ വീട്ടിൽ പോയി വേറെ എണ്ണത്തിനെ വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ ആദ്യമൊക്കെ നമുക്ക് വീഴ്ചകളൊക്കെ പറ്റും. വീഴ്ചയിൽ നിന്ന് പാഠം പഠിച്ച് വീണ്ടും തുടങ്ങും.
1: പല വഴിക്ക് പല കാര്യങ്ങളുണ്ട്.
2: കൃഷി ഓഫീസിൽ നിന്ന് റെയിൻ ഷെൽട്ടർ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പീരീഡ് കഴിഞ്ഞാലും ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പച്ചക്കറി ഒരു ട്രിപ്പ് അങ്ങ് പോയി കഴിയുമ്പോൾ അടുത്ത ട്രിപ്പ് പച്ചക്കറി അതിന്റെ അകത്തേക്ക് മണ്ണ് ട്രീറ്റ് ചെയ്ത് കുമ്മായൊക്കെ ഇട്ടിട്ട് അടുത്ത ട്രിപ്പ് നട്ടു. ഇപ്പൊ അടുത്ത ട്രിപ്പ് നട്ടിരിക്കുക.
3: അപ്പൊ ഒത്തിരി ചെടിയായപ്പോ എല്ലാരും പറഞ്ഞു, എന്നാ പിന്നെ ഈ ചെടികൾ കുറച്ച് വിറ്റ് ഒഴിവാക്കാൻ. അപ്പൊ നേഴ്സറിക്കാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ചെന്ന് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നേഴ്സറികളിലേക്ക് തൈകൾ കൊടുക്കുന്നുണ്ട്.
1: പച്ചക്കറിയുടെ കാര്യം പറയുമ്പോ ഈ തക്കാളിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന്
2: നിറയെ ഉണ്ടാകും,
1: പല അസുഖങ്ങളും.
2: ചിലപ്പോ അന്ധ്രതവാട്ടം എന്ന് പറയുന്ന രോഗം വന്ന് അങ്ങനെ പോകും നമുക്ക്. കൃഷി ഓഫീസുകാർ പറയുന്നത് ഇത്തിരി ക്ലോറിൻ ചേർന്ന വെള്ളമൊക്കെ ഒഴിക്കുന്ന നല്ലതാന്നാണ്. ഞാൻ കഴിഞ്ഞ തവണ ഇങ്ങനെ ബിവേറിയൊക്കെ മുക്കിയിട്ട് നട്ടു, കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇടയ്ക്ക് സ്യൂഡോമോണസ് കലക്കി ഒഴിക്കും, അങ്ങനെ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്.
1: ഫുള്ളി എൻഗേജ്ഡ് ആണ്, പല വഴിക്ക് പല കാര്യങ്ങളുണ്ട്.
2: ഇപ്പൊ എനിക്ക് കായത്തിന്റെ പരിപാടിയുണ്ട്, കായം ഉണ്ടാക്കുന്നുണ്ട്. അത് മോൻ ഇങ്ങനെ തിരുപ്പതിയിൽ ജോലി ചെയ്തിരുന്ന അന്തറയില്ല, അപ്പം അവിടെ അവൻ പഠിച്ചിട്ട് വന്നിട്ട് എന്നെ പഠിപ്പിച്ചു. അങ്ങനെ കായം ഉണ്ടാക്കി, അവിടെ തൊടുപുഴയുള്ള ഹോട്ടലുകൾക്കൊക്കെ സപ്ലൈ ഉണ്ട്. പിന്നെ ഇപ്പൊ കടകളിലും സൂപ്പർ മാർക്കറ്റിലും വെക്കാൻ തുടങ്ങി.
1: ഈ 24 മണിക്കൂറിൽ എന്തൊക്കെ ചെയ്യണമോ.
2: പിന്നെ കൂണി കൃഷിയുണ്ട്, അത് കഴിഞ്ഞ തവണ കൊറേ ചെയ്തു. അത് കഴിഞ്ഞപ്പം ചൂട് ഭയങ്കരമായിരുന്നു, അപ്പൊ അങ്ങനെ പോയി. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ട്രിപ്പിൽ വിത്തിട്ടു കുറച്ച്. കൂൺ കൃഷി ഞാൻ അവിടെ ക്ലാസ് ഉണ്ടായിരുന്നപ്പോ പോയി പഠിച്ചതാ. ചിപ്പിക്കൂൺ കൃഷിയാണേ, ഒരു പെല്ലറ്റ് മേടിക്കാൻ കിട്ടും നമുക്ക്. 25 കിലോയുടെ ഒരു പാക്കറ്റാ, അതിനൊരു കിലോ ഏതാണ്ട് ഒരു 34 രൂപ വെച്ച് കിട്ടും. അത് കഴിഞ്ഞിട്ട് കൂൺ വിത്ത് വാങ്ങി. ഈ പെല്ലറ്റ് ഓരോ കിലോയുടെ പ്ലാസ്റ്റിക് ബാഗിന്റെ അകത്താക്ക, കൃത്യം 1 കിലോ. ട്രാൻസ്പെറന്റ് ആണ് കവറ്, നീറ്റ് ആയിരിക്കണം. ഡെറ്റോൾ തൊട്ടിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം. അത് കഴിഞ്ഞ് ഓരോ കിലോയുടെ തൂക്കി അതിന്റെ അകത്തേക്ക് തിളച്ച വെള്ളം, 1 കിലോയ്ക്ക് 1.5 ലിറ്റർ വെള്ളം അങ്ങനെ ഒഴിച്ച് നമ്മൾ അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് 24 മണിക്കൂർ ആകുമ്പോഴത്തേന് ഇത് തണുക്കും. അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് ഉടയ്ക്കും. ഈ പെല്ലറ്റ് കൈക്ക് ഇത്തിരി ബലം വേണം, അത് സാധാരണ എനിക്ക് മോനാ ചെയ്തു തരിക. ഒരു കൂട് പാക്കറ്റ് വിത്തെന്ന് പറഞ്ഞാൽ 2 ബാഗിലിടാം. അപ്പൊ അത് നന്നായിട്ട് പൊടിക്കണം. അത് നെല്ലിന്റെ അകത്തുള്ളതുകൊണ്ട് ചോളത്തിന്റെ അകത്തും വിത്ത് ഇങ്ങനെ വരും. അത് ചോളത്തിന്റെ അകത്തെയാണ് നല്ലത്. ഈ തവണ എനിക്ക് കിട്ടിയത് നെല്ലിന്റെ അകത്തെ വിത്താണ്. അത് കൈയും കൊണ്ടൊന്നും ഉടക്കില്ല, കൂടിന്റെ അകത്ത് തന്നെ വെച്ച് ഉടച്ചിട്ട് പകുതി പകുതി ഇട്ട് നന്നായിട്ട് പ്രസ് ചെയ്താക്കുമ്പോൾ അടിയിലേക്കെല്ലാം അങ്ങ് സ്പ്രെഡ് ആകും. എന്നിട്ടത് 20 ദിവസം ഒരു ഇരുട്ട് മുറിയ അതിന്റെ അകത്തേക്ക് വെക്കും.
1: അതിന് പ്രത്യേകം
2: അതിന് റൂമുണ്ട്. അതിട്ട് ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് സൂചി പോലത്തെ ഒരു കമ്പ് അതുകൊണ്ട് കുത്തി നിറച്ച് കുത്തി ഇങ്ങനെ വെക്കും. അതായത് വായുസഞ്ചാരം ഇതിന്റെ അകത്ത്. എന്നിട്ടത് ഒരു 10-15 ദിവസം ആകുമ്പോൾ നല്ല വെള്ള കളറാകും ആ കവറ്. ഇടുമ്പോൾ കറുത്തായിരിക്കുന്നത്, വിത്ത് വെളുത്തും. അത് ആയി കഴിയുമ്പോൾ 20 ദിവസം ആകുമ്പോൾ എടുത്ത് കെട്ടി തൂക്കും, മുറി പോലെ ഉണ്ടാക്കും.
1: അപ്പൊ എളുപ്പമല്ല, ഓരോരോ പ്രോസസ്സ്
2: പ്രോസസ് ഉണ്ട്. ഉച്ചയ്ക്ക് ചൂടൊട്ടും അടിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ നിർത്തി കളഞ്ഞത് കഴിഞ്ഞാണ്. എന്നിട്ട് ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്യും. ഇതിലോട്ട് നേരിട്ട് സ്പ്രേ ചെയ്യില്ല, അന്തരീക്ഷത്തിന്റെ തണുപ്പ് വേണ്ടിയത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് കൂണിങ്ങനെ മുട്ടിച്ചു വരും, അത് പിന്നെ പുറത്തേക്ക് വരും. പൊത്തിട്ടിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ ബ്ലേഡ് കൊണ്ട് വേണമെങ്കിൽ ഒന്നിങ്ങനെ കീറി കീറി വെക്കും. ഇടയ്ക്കിടയ്ക്ക് ഫുള്ളല്ല, ആ പുറത്തി കൂടെ കൂണ് പുറത്തേക്ക് വരും. അത് ആദ്യം ചെറിയ മുട്ടിക്കില്ല, അത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയാ, നല്ല ടേസ്റ്റുമാണ്, വൈറ്റമിൻ ഡി സമ്പുഷ്ടമാണിത്.
1: കൂണൊക്കെ ആകുമ്പോൾ ചീത്തയായി പോകത്തില്ലേ?
2: അതിന് ഷെൽഫ് ലൈഫ് തീരെ കുറവാണ്. ഞാൻ അധികം കളക്ട് ചെയ്ത് സൂക്ഷിക്കാറൊന്നുമില്ല. അത് അടുത്ത വീട്ടുകാർക്ക് വേണമെങ്കിൽ കൊടുക്കും, ഇല്ലെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ എടുക്കാം. അങ്ങനെ അധികം അങ്ങനെ കഴിയുന്നതും വീട്ടിലുള്ളവരെയൊക്കെ തീറ്റിക്കണം, അങ്ങനെയാണല്ലോ നമുക്ക് ആഗ്രഹം.
1: മെയിൻ ആയിട്ട് അപ്പൊ ഈ ചെയ്യുന്നത് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാനുള്ള രീതിയിലാണ് ചെയ്യുന്നത്.
2: അധികം ഞാൻ അങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് അധികം അങ്ങനെ തിരിഞ്ഞിട്ടില്ല. അധികം നമ്മൾ ഓരോ കുടുംബവും സ്വയം പര്യാപ്തമായാൽ പിന്നെ നമുക്ക്
1: തീർച്ചയായിട്ടും
2: അത്രയും
1: എഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇടയ്ക്ക്
2: കുറച്ചൊക്കെ എഴുതാറുണ്ട്. സാധാരണ പേപ്പർ വായിക്കുമ്പം എന്തെങ്കിലും നമ്മുടെ മനസ്സിലെ സ്പർശിക്കുമല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോ എനിക്ക് എഴുതാൻ തോന്നുന്നത്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് എല്ലാ വശവും ആലോചിച്ചിട്ട് എഴുതണം തോന്നുന്നു, അങ്ങ് എഴുതും. ചില കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് എന്റെ തന്നെ ജീവിതമാണോ എന്ന്, എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്യും.

0: അപ്പൊ ഞാൻ പറയാറുണ്ട്, എഴുതുന്നതല്ല എഴുതുന്നയാളുടെ അനുഭവങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് നമ്മളുടെ മനസ്സിനെ സ്പർശിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളുടേതായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നാം, അതുകൊണ്ട് നമ്മളത് എഴുതുന്നു. പിന്നെ ചിലപ്പോൾ ചോദിക്കും സ്ത്രീകളുടെ കാര്യങ്ങൾ മാത്രം എഴുതുന്നു, അതെന്നോട് ഒത്തിരി പേര് ചോദിക്കും, അവർക്ക് എപ്പോഴും പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് പറയുന്നല്ലോ എന്ന് ചോദിക്കുന്നവരോട് ചിലപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, ഞാനൊരു സ്ത്രീയല്ലേ, അപ്പൊ സ്ത്രീകളുടെ വിഷമങ്ങൾ എനിക്കറിയാവുള്ളൂ, ഞാൻ കൂടുതൽ കേൾക്കുന്നതും സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ്, അവരുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അത് നമ്മുടെ മനസ്സിൽ അത് പെട്ടെന്ന് പതിയും. അപ്പൊ നമ്മൾ അത് എഴുതി വെക്കും. കണ്ണൂരൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ 2 മണിക്ക് എഴുന്നേറ്റിട്ടായിരുന്നു, ട്രെയിൻ പിടിച്ച് കണ്ണൂർക്കൊക്കെ പോകുന്നു, രാത്രിയിൽ യാത്ര ചെയ്യും. അപ്പോൾ സ്ത്രീകൾ എന്തിനാണ് പകല് നടക്കത്തില്ലേ, രാത്രിയിൽ നടക്കുന്നത് എന്തിനാ, അതിനെക്കുറിച്ച് ഞാൻ ഒരു ദിവസം എഴുതിയായിരുന്നു. രാത്രിയിലും കൂടി ഇരുന്ന് ജോലി ചെയ്തിട്ടാണ് ശനിയാഴ്ച 12:30 12:30 ഇന്റർസിറ്റിക്ക് കയറും. അതിന് കയറിയാൽ 8:30 ആകുമ്പോഴായിരിക്കും ആലുവയിൽ ഇറങ്ങുക. ആലുവയിൽ ഇറങ്ങാനും ആലുവയിൽ നിന്ന് നേരിട്ട് നമുക്ക് മൂലമറ്റത്തിന് ഒരു ബസ്സും ഇല്ല. ആലുവയിൽ നിന്ന് നമ്മൾ പെരുമ്പാവൂർ കയറണം, പെരുമ്പാവൂർ നിന്ന് നമുക്ക് മൂവാറ്റുപുഴയ്ക്ക് കയറണം, മൂവാറ്റുപുഴയിൽ നിന്ന് വേണം തൊടുപുഴ കയറാൻ. തൊടുപുഴ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും. ഒരു തവണ ഇതുപോലെ തന്നെ വന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. മൂവാറ്റുപുഴ വന്ന് ഞാൻ പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ അവിടെ നിൽക്കുക, അപ്പോഴത്തേനും കുറെ ആൾക്കാർ ഇങ്ങനെ വന്നു, രാത്രിയല്ലേ, അപ്പൊ എന്റെ മോൻ വരാൻ താമസിച്ചു, എനിക്ക് ബസ്സൊന്നും കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ ഞാൻ എയ്ഡ് പോസ്റ്റ് ആണല്ലോ പോലീസുകാരുടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങി. അപ്പൊ അവരെല്ലാം പെട്രോളിങ്ങിന് പോയതായിരുന്നു. അപ്പൊ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി, എന്തോ ദൈവാനുഗ്രഹം. അപ്പൊ തന്നെ പോലീസുകാർ വന്നു, അവര് തന്നെ എന്നെ KSRT സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. ഇപ്പൊ അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഉള്ളിലൊരു നടുക്കം. മൂവാറ്റുപുഴയുടെ ഒരു ലേഡിക്ക് രാത്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് അപ്പൊ ഞാൻ അന്ന് അത് എഴുതണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി. ഇങ്ങനെ സ്ത്രീകൾക്ക് പകല് മാത്രം നടന്നാൽ ജീവിതം മുമ്പോട്ട് പോകില്ല, അവര് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടായി നടക്കുന്നത്, അല്ലാതെ ചുമ്മാ ഹോബിക്ക് വേണ്ടിയിട്ടല്ലല്ലോ.
1: പതുക്കെ പതുക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇതനുസരിച്ച് കൂടെയുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിലും
0: അതെ
1: ആളുകളും
0: എനിക്കൊക്കെ ഒത്തിരി സഹകരിച്ചത് കൊണ്ടാണ് ഞാനൊക്കെ ഇങ്ങനെ പിടിച്ചതെന്ന് കയറി പോകുന്നത്. ഇപ്പം തുണിയൊക്കെ അന്നൊക്കെ ഞാൻ പറയും തന്നെ അവനവന്റെ വസ്ത്രങ്ങൾ അവനവൻ കഴുകണം, എന്റെ 3 മക്കളും എല്ലാം ചെയ്യും, ഹസ്ബൻഡും എല്ലാം ചെയ്യാൻ കൂടുമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇവരൊന്നും സഹായിച്ചില്ലേ ഞാൻ എങ്ങും എത്താൻ പോകുന്നില്ല.
1: ഇപ്പൊ പറഞ്ഞു വീട്ടിലെ ബാക്കിയുള്ളവരെല്ലാരും ഹെൽപ്പ് ചെയ്യുന്നു, ചിലർ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് എടുത്തു വെച്ച് ചെയ്ത് അവരാ വേറൊരു ലെവലിൽ.
0: ഇപ്പൊ തന്നെ എന്റെ വീട്ടിലൊന്നും ആർക്കും ഒരു ഫുഡും വിളമ്പി കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും വരാറില്ല, ഉണ്ടാക്കി വെച്ച് എല്ലാരും ആ സമയത്ത് എടുത്ത് കഴിച്ചു, പാത്രം കഴുകി വെച്ചു, എല്ലാരും അവനവന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നവരാ. ഞാൻ അതുകൊണ്ടാണ് എഴുതുന്നത്, ഇങ്ങനെ ഇതൊന്നും ചെയ്യാത്ത കുടുംബങ്ങളിൽ ആരെങ്കിലും വായിക്കുന്നവർക്ക് എന്റെ ഭാര്യ ഇത്രയും കഷ്ടപ്പെടുവാണ്
1: എന്ന് മനസ്സിലാവട്ടെ.
0: അപ്പൊ നമ്മള് എന്തേലും ഒന്ന് ചെയ്യാൻ, നമുക്ക് ഇപ്പൊ രാവിലെ ഒരു ചായയൊക്കെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് പ്രഭാതമൊക്കെ കണ്ട് കുടിക്കാനൊക്കെ ഇഷ്ടമല്ലേ, അങ്ങനെ എത്രയോ പേര് ഇഷ്ടമുള്ളവരുണ്ട്. ഒന്നും നടക്കാതെ ഇങ്ങനെ വീർപ്പ് മുട്ടി കഴിയുന്ന ഒരാളേലും വായിച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ എഴുതും.
1: പുരസ്കാരങ്ങള് കിട്ടിയിട്ടുണ്ടല്ലോ
0: ഞങ്ങളുടെ അറക്കുളം പഞ്ചായത്തിന്റെ വനിതാ കർഷക, അത് ഇങ്ങനെ ദൈവം കൊണ്ടു തന്നതാ. ഞാൻ റംബുട്ടാൻ കൃഷിയുടെ സഹായം അന്വേഷിച്ച് പോയതാ. അപ്പൊ എന്റെ അടുത്ത് കൃഷി ഓഫീസർ ചോദിച്ചു എന്തൊക്കെയുണ്ട് അവിടെ കൃഷികളെന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ അവർ എഴുതി തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു പേപ്പറിൽ കുറെ ഇങ്ങനെ എഴുതി പറഞ്ഞു, മതി ഇനി ഞങ്ങൾ വന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്കത് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വന്ന പുരസ്കാരം. അത്
1: നമുക്കറിയാം പലർക്കും മടിയാണ്, കൃഷിയാണെങ്കിലും ഏതെങ്കിലും ഇപ്പൊ ഒരു ജീവി വളർത്തുന്നതാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്ന്. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് എന്താണ്?
0: ഒരു മുളകാണേലും ഒരു കാന്താരി മുളക് അതാണേലും ഓടിപ്പോയി കടയിൽ പോയി വാങ്ങാൻ നോക്കാതെ നമ്മളൊരു ചട്ടിയിൽ നട്ടാല്, ഒരു കറിവേപ്പ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ഗ്രോ ബാഗിലാണേലും നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഓടിപ്പോയി പറിച്ചെടുക്കാം. വെറുതെ എന്തിനാ വിഷമുള്ളത് ഇങ്ങനെ വാങ്ങിക്കഴിച്ച് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. മണ്ണ് എന്റെ കണക്കിന് ഔഷധമാണ്, ഞാൻ എപ്പോഴും മണ്ണിൽ പണിയാറുള്ള ആളാണ്. നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സമയമില്ല എന്ന് വിചാരിച്ചാലും നമുക്ക് ശരിക്കും സമയമില്ല. ഞാനിപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിലെ പണികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ 9:30 യോഗയ്ക്ക് പോകും, 10:30, 10:30, 11 വരെ കുറെ പേരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് സംസാരിച്ച് വീട്ടിൽ വന്നു, അത് കഴിഞ്ഞായിരിക്കും കാപ്പി കുടിക്കുന്നത്. അത് കഴിഞ്ഞ് എന്താന്ന് വെച്ചാൽ ജോലിയൊക്കെ ചെയ്ത് ഉച്ചയാകുമ്പോഴത്തേനും കുളിച്ച് ഫുഡ് കഴിച്ചു, പിന്നെ ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ പിന്നെ വൈകിട്ട് നനയ്ക്കാനൊക്കെ അങ്ങ് ഇറങ്ങും.
1: നനയ്ക്കല കഴിഞ്ഞ പിന്നീട് രാത്രി സമയത്ത് എഴുതുന്ന?
0: അതെ, രാത്രിയില്ല, എന്ന് രാത്രിയിൽ എഴുതാറുള്ളൂ. അങ്ങനെ
1: ഇപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്, സ്റ്റിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ?
0: ഞാൻ സർവീസിൽ നിന്ന് ഇറങ്ങുമ്പം കുറെ ആഗ്രഹങ്ങളും മനസ്സിൽ സൂക്ഷിച്ചോണ്ടായിരുന്നു ഇറങ്ങിയത്. ആദ്യത്തെ ആഗ്രഹം എനിക്ക് തയ്യൽ പഠിക്കണമെന്നായിരുന്നു, അത് സ്വയം തയ്ച്ചിടണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സ് വേറെങ്ങും കൊടുക്കാതെ തയ്ച്ചിടുക, അത് ഞാനിപ്പോഴും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇനി യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. KSRTC-ക്കാരൊരു സംരംഭം തുടങ്ങിയതറിയത്, ശരിക്കും അത് എന്നെ പോലെ ഉള്ളവർക്കാ. ഞാൻ എന്റെ അനിയന്റെ വൈഫ് റിട്ടയർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ വീട്ടിലാർക്കും കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എഴുതാറുണ്ട് ജന്മനാ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ബ്രിട്ടീഷുകാരുടെ അടുത്തുനിന്ന്, അത് പിന്നെ പ്രത്യേകിച്ച് ഒരാൾ സ്വാതന്ത്ര്യം തരേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് എനിക്ക് വീട്ടില് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം തരാറില്ല, അതെനിക്ക് ജന്മന തന്നെ ലഭിച്ചതാണ്. എവിടെ വേണേലും പോകാം,
1: സ്വാതന്ത്ര്യം ആക്ച്വലി നമുക്ക് ആരും തരേണ്ട ആവശ്യമില്ല,
0: ആരും തരേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സ്വതന്ത്രരായിട്ടാണ് ജനിച്ചത്, അതില് വിശ്വസിക്കുന്നു, അതെന്റെ പങ്കാളിയും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, കണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് വയ്ക്കും, വേണ്ടവരൊക്കെ ഒന്ന് പോയി കണ്ടോട്ടെ. ജോലി ചെയ്യുന്ന കാലത്ത് ഓഫീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മള്. നമുക്ക് വേറെ ചുറ്റുപാടും കാണാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പം കാണാൻ റിട്ടയർമെന്റ് സമയം നമുക്ക് ചെയ്യാൻ പറ്റാത്തതും ആഗ്രഹമുള്ള കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്നുള്ളതാണ് എന്റെ ഒരു
1: ആഗ്രഹം.
0: ജീവിതശൈലി രോഗങ്ങളൊന്നും എന്നെ ഇതേവരെയും ബാധിച്ചിട്ടില്ല. അത് ഞാനിങ്ങനെ എപ്പോഴും എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇരുന്ന് കുറേ വർഷം ജോലി ചെയ്തു, ശരിക്കും ഒരിടത്തും എനിക്ക് ഇരിക്കാൻ ഇഷ്ടമില്ല. ഞാൻ ഒന്നെങ്കിൽ കിടക്കുകയല്ലേ നടക്കുക, ഇരിക്കാറില്ല.
1: അപ്പോ നീയും മുന്നോട്ട് ഇതുപോലെ തന്നെ എനർജിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: മണ്ണിൽ എഴുതിയ പെൺഗാഥ, ഷൈനി തെരേസ ജോസഫുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി സമയം 11:45. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഷിബു ചക്രവർത്തിയുടെ രചന, ശ്യാമിന്റെ സംഗീതം. ഉണ്ണിമേനോൻ പാടിയത് ചിത്രം കാർണിവൽ.
1: ഒരു കാര്യം ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായി ഇതെങ്ങും ആരോടും നീ ചൊല്ലാതെ
2: നമ്മള് മുണ്ടൂല്ലാന്ന്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായ ഒരു ഗാനം കൂടി, മുരുകൻ കാട്ടാക്കടയുടെ രചന, ശരത്തിന്റെ സംഗീതം, അൽക അജിത്തും ആനന്ദ് അരവിന്ദാക്ഷനും പാടിയത്. ചിത്രം തത്സമയം ഒരു പെൺകുട്ടി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് മഞ്ഞിനി പൂനിലാവിൽ കേൾക്കാം. ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി.
1: നേർവഴി.
2: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ സജീവ് കെയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
3: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം കൂടെയുള്ളത് സജീവ് കെ ആണ്. ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ജോലിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. ലോട്ടറി വിൽപ്പന ആരംഭിക്കുന്നതിന് മുൻപ് എന്ത് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്?
4: പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുമായിരുന്നു. ഒരു 10 വർഷത്തോളം ഞാൻ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുമായിരുന്നു. അന്ന് ചെറിയ കാഴ്ച ഉണ്ടായിരുന്നു കണ്ണ്. അപ്പൊ പെയിന്റിങ്ങിന്റെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോയത്. കൊച്ചിലെ കാഴ്ചക്കുറവ് ഒരു കണ്ണിന് ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളു. അതിനിടയ്ക്ക് വെച്ച് കാഴ്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് എങ്കിലും 7ാം ക്ലാസ് പഠിത്തം നിർത്തിയിട്ട് പിന്നെ പെയിന്റിങ്ങിന്റെ പണിയായിട്ട് പോയി. പെയിന്റിങ്ങിന്റെ പണി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു കണ്ണിന് പൂർണ്ണമായിട്ടും കാഴ്ച അങ്ങ് പോയി. അങ്ങനെ കുറെ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടും കാഴ്ച കിട്ടിയിട്ടില്ലായിരുന്നു. കണ്ണ് പിന്നെ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ പ്ലാസ്റ്റിക് കണ്ണാണ് ഇരിക്കുന്നത്. അതും കഴിഞ്ഞിട്ടും 1 വർഷത്തോളം പിന്നെ പെയിന്റിങ്ങിന്റെ പണിക്ക് പോയി. പോയിക്കൊണ്ടിരുന്നപ്പോഴ് വലത് കണ്ണിന്റെയും കാഴ്ച പൂർണ്ണമായിട്ടും പോയി. ഇപ്പോഴും തമിഴ്നാട്ടിലെ ചികിത്സയിലാണ്. ഒരു ചെറിയ ഒരു വെട്ടം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് കിട്ടുന്നില്ല. അവര് കണ്ണ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ലേസറൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. ഇപ്പോഴും ചികിത്സയിലാണ് നിലവില്.
3: ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നത്.
4: ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. രണ്ടു മാസം കൂടുമ്പോ പോകും തമിഴ്നാട്ടിൽ.
3: വീട്ടിലാരൊക്കെയുണ്ട്?
4: വീട്ടില് വൈഫും 2 മക്കളുമാണ്.
3: കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു?
4: മൂത്തവൻ +1, ഇളയാള് 9ാം ക്ലാസ്സില്.
3: രണ്ട് ആൺകുട്ടികളാണ്.
4: മൂത്തവന് ക്ലാസ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു. ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോട്ടറി ബിസിനസ് ആണ് ഇപ്പോഴും നിലവിലുള്ളത്. അകന്നിപ്പോ ലോട്ടറി വിറ്റാൽ തുച്ഛമായ ഒരു വരുമാനം മാത്രമേ കിട്ടുന്നുള്ളൂ. ലോട്ടറി വിൽപ്പനയിൽ ഇപ്പോ ഞാൻ 30 ടിക്കറ്റ് ആണ് ഡെയിലി വിൽക്കുന്നത്. അപ്പൊ അതിൽ എനിക്കൊരു 190 രൂപ ലാഭമായിട്ട് കിട്ടും. പ്രൈസ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് കിട്ടും, പക്ഷെ പ്രൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് കച്ചവടം നേരത്തെ ഉള്ള അത്ര ഒരു കച്ചവടം ഇല്ല. പണ്ട് 40 രൂപ എന്ന സമയത്ത് കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവാണ്.
3: വൈഫിന് ജോലിയുണ്ടോ?
4: ഇല്ല, വൈഫിന് ജോലിയില്ല. തൊഴിലുറപ്പിന് പോകുമായിരുന്നു. വൈഫ് 2 വർഷമായിട്ട് ഒന്നിനും പോകാൻ പറ്റാതെ വീട്ടിലൊരു അവശ്യ നിലയിൽ കിടപ്പാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടും ശരിയല്ല, നട്ടലിന്റെ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ റെഡി ആയിട്ടില്ല. ഇതുവരേക്കും ഡോക്ടർ പറയുന്ന പല്ലേ ആവുള്ളെന്നാണ് പറയുന്നത്. ഇതുവരേക്കും നല്ല ഇതായിട്ടില്ല.
3: കുട്ടികൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമോ?
4: ഇപ്പോഴും കാര്യങ്ങൾ അവരും ഞാനും കൂടെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. മറ്റു വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പത്തിക നിലവാരം വളരെ ബുദ്ധിമുട്ടിലുള്ള ആളാണ് ഞാൻ. ലോട്ടറി എന്നുള്ള
3: വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്,
4: അതെ, അത്ര മാത്രമേ ഉള്ളൂ.
3: ഫാമിലി ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ?
4: സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല. നേരത്തെയൊക്കെ വെളിയിലായിരുന്നപ്പോ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നാട്ടിലായോണ്ട്
3: അവർക്കും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്
4: പറ്റുന്നില്ല. പിന്നെ എന്റെ അപ്പച്ചിയാണ് എനിക്ക് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛന്റെ ഇളയ സഹോദരി. അപ്പച്ചി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് പുസ്തകമൊക്കെ മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കുറെ കാര്യം അപ്പച്ചിയുടെ മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കും. പിന്നെ 2ാമത്തെ അപ്പച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് ആണ് കാര്യങ്ങൾ ഇതുവരെയ്ക്കും അങ്ങനെ പോവാണ്.
3: വൈഫിനെ ഇപ്പം സുഖമില്ലാന്ന് പറഞ്ഞല്ലോ, അത് കുറച്ചൊക്കെ ബെറ്റർ ആയി വരുന്നുണ്ടോ?
4: ഇനി ഒരു വലിയ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. നമ്മൾ ആദ്യം ചെറിയ ഹീ ഹോൾ സർജറിയാണ് ചെയ്തത്. അതില് റെഡി ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ സംഭവം എല്ലാം റെഡി ആയിട്ടില്ല. സർജറി വേണമെന്നാണ് പറയുന്നത്. അതിപ്പോ ഉടനെ എന്തായാലും പറ്റൂലെന്നുള്ള ഇതിൽ പോവാണ്.
3: ഇനി മുന്നോട്ട് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആലോചിക്കുന്നുണ്ടോ?
4: വേറെ ഒന്നിനും പറ്റില്ല മേഡം. വേറെ ഞാൻ ഇളയ്ക്കുന്ന കസേര വരിയാനായിട്ട് ശ്രമിച്ചു നോക്കി ഇപ്പഴും അടുത്ത കാലമായിട്ട്. പക്ഷെ അതിന് 1 ആഴ്ച പോയപ്പോഴും നമ്മളെ വീട്ടിലെ താളമാകെ തെറ്റി.
3: വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ
4: പറ്റാതായി. അങ്ങനെ പിന്നെ അത് നിർത്തി. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല കസേര വരിച്ചില്. 6 മാസമെങ്കിലും അതിന്റെ കൂടെ നിന്നാലേ മാത്രമേ അത് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോകുമ്പോ എനിക്ക് വീട്ടിലെ ഡെയിലിയുള്ള കാര്യങ്ങൾ കുഴയും. അതുകൊണ്ട് അത് നിർത്തിയിട്ട് പിന്നെ ഇപ്പൊ ലോട്ടറിയിലേക്ക് തന്നെ വീണ്ടും വന്നേക്കാണ്.
3: ലോട്ടറി വിൽപ്പനയ്ക്ക് വേണ്ടി പോണെങ്കിൽ രാവിലെ എത്ര മണിക്ക് പോകും?
4: ഞാൻ 7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും.
3: രാവിലെ പോണം.
4: നമ്മള് സമയം എന്ന് പറയാൻ 3 മണിവരെയാണ്. 3 മണിക്കാകും വെച്ച് അന്നത്തെ ടിക്കറ്റ് വിറ്റ് തീർക്കണം.
3: 30 എണ്ണമാണ് എടുക്കുന്നത്.
4: 30 ടിക്കറ്റാണ് എടുക്കുന്നത്. നേരത്തെ 50 ടിക്കറ്റ് എടുക്കുമായിരുന്നു. ഈ 40 രൂപ സമയത്ത് അപ്പൊ അന്ന് വിൽക്കുമായിരുന്നു. ഇപ്പൊ പാടാണ്, വിൽക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്നുള്ള ഒറ്റ വരുമാനത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്.
3: ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങള്? അങ്ങനെ
4: ഗവൺമെന്റ് ഭാഗത്ത് പെൻഷൻ ഉണ്ട്. ആ ഒരു സഹായം കൂടെ ഉള്ളതുകൊണ്ട് പെൻഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പെൻഷൻ സർക്കാർ കൂട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു.
3: ഇപ്പൊ നിലവിൽ എത്ര രൂപയാണ് പെൻഷന്?
4: 2000.
3: പക്ഷേ എനിക്ക് തോന്നുന്നു സാധനങ്ങൾക്കും എല്ലാത്തിനും വില എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പെൻഷൻ എമൗണ്ട്
4: കൂട്ടിയാ നമ്മളെ പോലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഒരു ഉപകാരമായിന. പെൻഷൻ നേരത്തെ നമുക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. എല്ലാ പെൻഷനും കൂടെ ഏകീകരിച്ചുകൊണ്ട് അത് നമുക്ക് കുറഞ്ഞു.
3: എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു പരിപാടിയൊക്കെ കേട്ടിട്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് ലെവലിൽ നിന്നും വരുമെന്ന് കരുതാം. ദിവ്യാംഗ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുത്ത് പെൻഷൻ എമൗണ്ട് കൂട്ടിയാൽ അത്രയും സഹായം ആവും.
4: അതെ അതെ, ആ പെൻഷൻ എമൗണ്ട് കൂട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു സഹായം ആവും.
3: സ്വയം തൊഴിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും
4: ശ്രമിച്ചിട്ടുണ്ട്? വേണ്ട, ഇതുവരെയും നടന്നിട്ടില്ല.
3: എന്തായിരുന്നു ശ്രമിച്ചു നോക്കി?
4: വീട്ടിൽ വല്ല ചന്ദനത്തിരി ഉണ്ട് അങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ലായിരുന്നു.
3: ചെയ്ത് നോക്കിയോ? അതോ പ്ലാൻ
4: നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഫലവത്തായില്ല. എല്ലാരും കമ്പനി തിരികളൊക്കെയാണ് എടുക്കാൻ നോക്കുന്നത്.
3: കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള കവറുകളും എല്ലാം
4: കടക്കാരൊക്കെ അങ്ങനെ എടുക്കുള്ളൂ. നമ്മൾ കൊണ്ട് ചെല്ലുമ്പോ അത് വലിയ പാടാണ്.
3: സംഘടനാപരമായിട്ട് ഇപ്പം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പോലുള്ള സംഘടനകളുണ്ടല്ലോ.
4: കെ പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു 30 പേർക്ക് പക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നുണ്ട്, അതിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
3: ഇപ്പൊ നമുക്കറിയാം എല്ലാ സാധനത്തിനും വില കൂടുന്ന ഒരു സമയത്ത് കുറച്ചും കൂടി ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കേണ്ട ഒരു ചുമതല എല്ലാ തലങ്ങളിൽ നിന്നും വേണം അല്ലേ?
4: എല്ലാ തലങ്ങളിൽ നിന്നും വേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോട്ടറി തൊഴിലാണ് ഇപ്പോഴത്തെ തൊഴിൽ. പക്ഷെ അതിൽ മുന്നോട്ട് പോയി ലോട്ടറിക്ക് എന്തെങ്കിലും ഒരു വില കുറയ്ക്കുക അല്ലെങ്കിൽ അതിന്റെ കമ്മീഷൻ കൂട്ടിത്തരുക ചെയ്താൽ ഇപ്പൊ 6 രൂപയാണ് നമുക്ക് ഒരു ടിക്കറ്റ് വിറ്റാ കിട്ടുന്നത്. നേരത്തെ അതല്ല, എന്നാലും കൂടുതൽ 8 രൂപ കിട്ടുമായിരുന്നു. അതിന് 6 രൂപയാക്കി പിന്നെ കമ്മീഷൻ കുറച്ച്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് 10-300 രൂപയൊക്കെ കിട്ടുമായിരുന്നു ഡെയിലി. അങ്ങനെ അതും പെൻഷനും കൂടെ ഒക്കെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അതിൽ ലോട്ടറിയിലൊരു ഘടന മാറ്റം വരുത്തിയാൽ കുറച്ചും കൂടി വിൽക്കുകയും ചെയ്യും, നമുക്ക് ഒരു നേട്ടമായന. അതെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടിയാൽ മതി.
3: അതുപോലെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സപ്പോർട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ടോ?
4: പഠനവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അതായത് കണ്ണിന് കാഴ്ചയില്ലാത്തവിടെ മക്കൾക്ക് നേരത്തെ 5000 രൂപയായിരുന്നു, ഇനിയിപ്പോ +1 7500 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 5000 രൂപ വെച്ച് 2 പേർക്കും കിട്ടുമായിരുന്നു വർഷത്തില്. ഭിന്നശേഷി കോർപ്പറേഷൻ അവരെ ഇതിലാണ് തരുന്നത്. സാമൂഹിക നീതി വകുപ്പ്
3: ഭിന്നശേഷി കോർപ്പറേഷനിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. പഠിച്ചതൊക്കെ എവിടെയാണ്?
4: പഠിച്ചത് നാലങ്കോട് വഞ്ചൂർ എന്ന് പറയും, വഞ്ചൂർ സ്കൂളിലാണ് പഠിച്ചത്. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു. പിന്നീട് എനിക്ക് പഠിക്കാത്ത സാഹചര്യത്തിൽ പറ്റാതായി. കാരണം അന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നു, അച്ഛന അസുഖം ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും പഠിക്കാൻ പറ്റാതായിപ്പോയി. പിന്നൊക്കെ ഈ കണ്ണിന് കാഴ്ച ഇങ്ങ് കുറഞ്ഞ് വന്നുകൊണ്ട് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ എഴുതാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതുകൊണ്ട് അന്നത് പറ്റാതെ വന്നു പോയി. പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല.
3: സാധാരണ സ്കൂളിൽ?
4: സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. എനിക്കറിയില്ല, ഞാൻ വിളയിന്റെ സ്കൂളുകളൊക്കെ ഉണ്ടെന്നും ഉള്ള കാര്യം അറിയില്ലായിരുന്നു. നമുക്കറിയില്ലായിരുന്നു വിളയിന്റെ സ്കൂളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അന്നറിയില്ലായിരുന്നു. എനിക്ക് ഇപ്പൊ 51 വയസ്സായി. ഒന്നിൽ ചേർക്കുന്നതിന് 51ലാണ്. അപ്പൊ അന്ന് ഞാൻ അവളെ
3: സ്കൂളുകൾ ഉണ്ടെന്ന് അറിയില്ല. 7ാം ക്ലാസ് വെച്ച് പഠനം നിർത്തി എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് പെയിന്റിംഗ് ജോലിക്കാണോ പോയിക്കൊണ്ടിരുന്നത്?
4: അല്ല, പെയിന്റിംഗ് ജോലിക്ക് മുമ്പായിട്ട് 7ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ബോംബെയിൽ തന്നെ ഒരു ബന്ധു കൊണ്ടുപോയി. ടയറിന്റെ പണിക്കാണ് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതോടുകൂടി തന്നെ കാഴ്ച ഫുള്ളായിട്ട് പോയത്, അങ്ങ് കുറഞ്ഞു പോയത് കണ്ണിന്റെ. അന്നും കുറവായിരുന്നു, പക്ഷേ അവിടെ വെച്ചെന്ന് കഠിനമായിട്ട് നമ്മൾ പണിയെടുക്കേണ്ടി വന്നു. രാത്രിയും പകലും ഒക്കെ പുള്ളി പറഞ്ഞ രീതിയിലൊന്നുമല്ല അവിടെ ചെന്നിട്ട് പണി ചെയ്യേണ്ടി വന്നു.
3: എന്ത് ജോലിയായിരുന്നു ചെയ്തത്?
4: ടയർ പഞ്ചർ ഫിറ്റിംഗ്. വലിയ ലോറികളിലെ ബസ്സുകളിലേക്ക് ടയർ പഞ്ചർ ഫിറ്റിംഗ് ആയിട്ട് ആണ് കൊണ്ടുപോകുന്നത്.
3: കൂടുതൽ സ്ട്രെയിൻ വേണ്ടി വന്നു,
4: ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വേണ്ടി വന്നു. രാത്രിയും പകലും ഒക്കെ ജോലി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു 3 വർഷം മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ. പക്ഷെ നിന്നാല് എന്റെ മൊത്തം ലൈഫ് സ്പോയിലായി പോയി.
3: തിരിച്ചെന്നിട്ട് വന്ന ശേഷമാണോ പെയിന്റിംഗ് ജോലി?
4: പിന്നെ തിരിച്ചു വന്നതിന് ശേഷമാണ് പെയിന്റിംഗ് ജോലിക്ക് പോയത്. പിന്നെ ഇവിടെ നാട്ടിൽ വന്ന് കണ്ണിന് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഇവിടെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ കാഴ്ച കിട്ടിയതിന് ശേഷമാണ് പിന്നെ പെയിന്റിംഗ് ജോലിക്ക് പോയത്. ഒരുപാട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് 2 കണ്ണിനുമായിട്ട്, കൊച്ചിലേ തൊട്ട് തുടങ്ങിയതാണ്.
3: പെയിന്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും ഇതുപോലെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ അത്തരത്തില് നിന്ന് ജോലി ചെയ്യുമ്പോൾ ആക്ച്വലി പൈസ കുറച്ചും കൂടി ലോട്ടറിയേക്കാൾ കിട്ടില്ല?
4: പൈസ കുറച്ച് കിട്ടും. ഞാൻ പോകുന്ന സമയത്ത് അന്ന് 800 രൂപയൊക്കെ ഉള്ളായിരുന്നു. ആദ്യം പോകുമ്പോഴെനിക്ക് 300 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കൂടി കൂടി 800 രൂപ വരെ ആയപ്പോൾ മതിയാക്കേണ്ടി വന്നു.
3: ഇപ്പൊ പിന്നെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ലോട്ടറിയുമായി ബന്ധപ്പെട്ട ജോലിയാണ് കുറച്ചുകൂടി പറ്റുന്നത് അല്ലെ, എല്ലാ കാര്യം മാനേജ് ചെയ്യാൻ?
4: ലോട്ടറിയെ പറ്റുള്ളൂ, വേറെ ഒന്നിനും ഇപ്പൊ ഒരു കടയിൽ പോലും നമുക്ക് നിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം അവിടുത്തെ സാധനം ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റൂല. കടക്കാരൊക്കെ വിളിക്കുന്നുണ്ട്, അവിടെ ബേക്കറിയിലൊക്കെ നിൽക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട് പലരും. പക്ഷെ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, പറ്റൂല.
3: പിന്നെ അല്ലാത്ത സമയങ്ങളിൽ റേഡിയോ പരിപാടികളോ അങ്ങനെയൊക്കെ കേൾക്കാറുണ്ടോ?
4: റേഡിയോ പരിപാടി കേൾക്കാറുണ്ട്, മിക്കവാറും ഒക്കെ കേൾക്കാറുണ്ട്.
3: പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ?
4: പാട്ടൊക്കെ ഇഷ്ടമാണ് കേൾക്കാൻ.
3: പാടുവോ?
4: പാടാറില്ല, എന്നാലും കൂടെ പാടുമെന്നുള്ളതല്ല, അങ്ങനത്തേക്ക് പറ്റൂല. പാട്ട് കേൾക്കുമ്പോ എന്റെ കൂടെ ആസ്വദിക്കും എന്നുള്ള മാത്രമാണ്.
3: അപ്പൊ എന്താണെങ്കിലും പല പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ഇന്നിപ്പോ കുട്ടികളെല്ലാം നല്ല നിലയിൽ പഠിച്ചു വരുന്നു. എന്നാലും ഈ സാഹചര്യമൊക്കെ മാറുമെന്ന് തന്നെ കരുതാം.
4: മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ള മാഡം.
3: തീർച്ചയായിട്ടും, കാരണം എപ്പോഴും നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണല്ലോ, നാളെ ഇതെല്ലാം മാറും അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാവും എന്നുള്ള രീതിയിൽ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാം മാറട്ടെ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്.
4: സ്റ്റുഡിയോയിലെ ഒരു അവസരം തന്നതിന് ഞാനും നന്ദി പറയുന്നു.
3: താങ്ക് യു.
2: ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ സജീവ് കെയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: നേർവഴി.
1: ആകാശവാണി. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശൻ നായർ വരികൾ എഴുതി മോഹൻ സിത്താരയാണ് പകർന്ന് ബിജു നാരായണനും ചിത്രയും പാടിയത്. ചിത്രം മായ പൊന്മാൻ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് കേൾക്കാം. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ. റാണഭുവൻ പാടിയത്. ആദ്യഗാനത്തിന്റെ വരികൾ എഴുതിയത് ദിലീപ് എം കെ, സംഗീതം ബി പ്രകാശ്. പിന്നിലേക്കായും മരങ്ങൾ പെയ്യുന്നു ചാഞ്ഞും ചരിഞ്ഞും എന്നാരംഭിക്കുന്നു.

അഞ്ചൽ ദേവരാജൻ വരികൾ എഴുതി ബി പ്രകാശ് ഈണം പകർന്ന മറ്റൊരു ഗാനം എഴുതുന്നിനിയും അനുപമ കാവ്യങ്ങൾ എത്രയോ ഭാഷയിൽ ഓമനെ നിനക്കായി.

0: സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. 2 മണിക്ക് വീണ്ടും ചേരും. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ പരിഗണനയിൽ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴക്കെടുതി നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ടയിൽ. റാന്നി, കോന്നി മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. തിരുവല്ലയും ആറന്മുളയും ഇപ്പോഴും വെള്ളത്തിൽ. കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3714 പേർ. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും.

0: രണ്ട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. PSC ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷയും മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ 13,000-ലേറെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴക്കെടുതികളിൽ 16 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജില്ലയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ആറന്മുളയിലെത്തി. അല്പസമയത്തിനകം ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി മുഖ്യമന്ത്രി വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കും. കോഴഞ്ചേരിയിൽ നടക്കുന്ന അവലോകന യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മന്ത്രി വിഷ്ണുനാഥും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കോന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ജില്ലയിൽ റാന്നികോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. വെള്ളം കയറിയെത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടതായുണ്ട്. എന്നാൽ ചിലർ വെള്ളം ഒഴിഞ്ഞുപോകുമെന്ന ധാരണയിൽ വീടുകൾ ഒഴിയാൻ കൂട്ടാക്കാത്തത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ന് ജില്ലയിൽ 100-ലധികം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പമ്പാ നദിയിൽ ജലനിരപ്പ് ചെറിയ അളവിലാണെങ്കിലും കുറഞ്ഞിട്ടുണ്ട്.
0: ആലപ്പുഴ ജില്ലയിൽ മഴക്കെടുതി മാറ്റമില്ലാതെ തുടരുന്നു. ചെങ്ങന്നൂരിലാണ് വെള്ളപ്പൊക്കം.

0: ർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കുമാണ് അവസരം. ഒരു വർഷത്തെ കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം തുടങ്ങി. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ദർശനം. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയുമാണ് വെർച്വൽ ക്യൂ ദർശന സൌകര്യം ലഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 115 പോയിന്റ് ഇടിഞ്ഞ് 78,521, നിഫ്റ്റി 239 പോയിന്റ് നഷ്ടത്തിൽ 24,535 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 160 രൂപ താഴ്ന്ന് 1,05,600 രൂപയും ഗ്രാമിന് 13,200 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന ഉടമസ്ഥരില്ലാത്ത 484 വാഹനങ്ങൾ പൊതു ഇ ലേലം ചെയ്യുന്നു. വാഹനങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആവശ്യമായ രേഖകൾ സഹിതം സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന CP നാരായണൻ നമ്പ്യാർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പയ്യാമ്പലത്ത് നടക്കും. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചകൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് നിലവിൽ നടക്കുന്നതെന്നാണ് ഇറാന്റെ പക്ഷം. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് സംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 തുറന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. 2 വീണ്ടും ചേരും. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ പരിഗണനയിൽ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴക്കെടുതി നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ പത്തനംതിട്ടയിൽ. റാന്നി, കോന്നി മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. തിരുവല്ലയും ആറന്മുളയും ഇപ്പോഴും വെള്ളത്തിൽ. കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3,714 പേർ. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. സമയം 12:40. ഇപ്പോൾ പ്രകാശധാര.

0: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് കൊല്ലം ജില്ലാ മുൻ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ വി സുരേഷ് കുമാർ സംസാരിക്കുന്നു.
1: നമുക്ക് അറിയാവുന്നതിൽ ഏറ്റവും പ്രാചീനമായ അസുഖങ്ങളിലൊന്നാണ് കുഷ്ഠരോഗം. ബൈബിളിലും മറ്റ് പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി പരാമർശം ഉള്ളതിനാൽ മനുഷ്യന് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമുള്ള രോഗങ്ങളിലൊന്നായി കുഷ്ഠരോഗത്തെ കണക്കാക്കപ്പെടുന്നു. എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും ഉള്ള ഒരു രോഗവും ഒരുപക്ഷെ കുഷ്ഠരോഗമായിരിക്കാം. എന്താണ് കുഷ്ഠരോഗം? ബാധിച്ചാൽ ദീർഘകാലം നിലനിൽക്കുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ ഒരു രോഗമാണ് കുഷ്ഠം. ഇത് പ്രധാനമായും നമ്മുടെ പ്രാഥമിക നാഡീവ്യൂഹത്തെ അഥവാ പ്രൈമറി നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നു. രോഗലക്ഷണങ്ങൾ തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നതിനാൽ ഇതിനെ ത്വക്ക് രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബാക്ടീരിയ കുടുംബത്തിൽപ്പെട്ട മൈക്കോ ബാക്ടീരിയൻ ലെപ്ര എന്ന രോഗാണുമാണ് രോഗത്തിന് കാരണം. നോർവീജിയൻ ശാസ്ത്രജ്ഞനായ ആർമർ ഹാൻസൺ 1873 ആദ്യമായി രോഗാണുവിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് കുഷ്ഠരോഗത്തെ ഹാൻസൺസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൽ ലോകാരോഗ്യ സംഘടന നൽകിയ ലക്ഷ്യം ഭാരതം 2005 തന്നെ നേടി എങ്കിലും ഇപ്പോഴും പുതിയ രോഗികളെ കണ്ടെത്തുന്നു. ലോകത്തിൽ ആകെ കണ്ടെത്തുന്ന ലെപ്രസി പേഷ്യന്റിൽ ഗണ്യമായ ഒരു ഭാഗം, അതായത് 1/3 ഇന്ത്യയിലാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും പുതുതായി കുഷ്ഠരോഗികളെ കണ്ടെത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം 400+ പുതിയ കേസുകൾ കണ്ടെത്തി. ഇതിൽ 25 കുട്ടികളാണ്. എങ്ങനെയാണ് കുഷ്ഠരോഗം പകരുന്നത്? കുഷ്ഠരോഗം ഭക്ഷണം, വസ്ത്രം എന്നിവ പങ്കിടുന്നതിലൂടെ പകരുന്നില്ല. ഇതൊരു പാരമ്പര്യ രോഗവുമല്ല. വായുവിലൂടെ പകരുന്ന രോഗമാണ്.

കുഷ്ഠരോഗം. രോഗമുള്ള ഒരാൾ ശക്തിയായി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ അയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന സ്രവങ്ങളിൽ രോഗാണുണ്ടായിരിക്കുകയും ഇത് തൊട്ടടുത്ത് നിന്ന് ശ്വസിക്കുന്ന ആളിന്റെ ശരീരത്തിൽ കടക്കുകയും ചെയ്യുന്നു. ഇതിനെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷയരോഗവും ഇതുപോലെ തന്നെയാണ് പകരുന്നത്. എന്നാൽ നമ്മുടെ ജനസംഖ്യയിൽ 97% ആൾക്കാർക്കും കുഷ്ഠരോഗം വരാനുള്ള സാധ്യതയില്ല. അവർക്ക് പ്രകൃതിയാൽ തന്നെയുള്ള നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് കാരണം. ബാക്കിയുള്ള 3% ആൾക്കാർക്കാണ് കുഷ്ഠരോഗം വരുന്നതിനുള്ള സാധ്യതയുള്ളത്. എന്താണ് കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങൾ? അതിനു മുമ്പ് ഇൻക്യുബേഷൻ പീരീഡ്, നമ്മുടെ രോഗാണു ശരീരത്തിൽ കടന്ന് ആദ്യ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിനുള്ള സമയത്തെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. കുഷ്ഠരോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ദൈർഘ്യമേറിയതാണ്. 2 മുതൽ 5 വരെ വർഷങ്ങൾ എടുത്തേക്കാം ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ നമ്മുടെ തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നതിന്. എന്താണ് രോഗലക്ഷണങ്ങൾ? തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടാവുന്ന നിറം മങ്ങിയ പാടുകളാണ് ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ. ഇത് നിറം മങ്ങിയതോ നേരിയ ചുവപ്പ് നിറത്തോടു കൂടിയതോ ചെമ്പിന്റെ നിറത്തോടു കൂടിയതോ ആയിരിക്കാം. ഇതിന്റെ അരികുകൾ മറ്റ് ത്വക്കിൽ നിന്ന് അല്പം ഉയർന്നതായിരിക്കും. ഈ പാടുകളിൽ ചൊറിച്ചിലോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റു ഭാഗങ്ങളെക്കാൾ വേർപ്പിന്റെ അളവ് ഈ പാടുകളിൽ താരതമ്യേന കുറവായിരിക്കും. സംവേദനങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കുഷ്ഠരോഗത്തെ മറ്റ് രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച നിറം മങ്ങിയ പാടുകളിൽ സ്പർശനം, ചൂട്, തണുപ്പ്, വേദന എന്നിവ അറിയാനുള്ള കഴിവ് പൂർണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ടിരിക്കും. തുടക്കത്തിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ രോഗി ഡോക്ടറെ കാണാനോ മറ്റു വൈദ്യസഹായം തേടാനോ ശ്രമിക്കാറില്ല. ക്രമേണ രോഗത്തിന്റെ 2ാമത്തെ അവസ്ഥ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതുകൊണ്ട് അംഗവൈകല്യങ്ങളിലേക്ക് രോഗം പുരോഗതി പ്രാപിക്കുന്നു. പ്രത്യേകിച്ച് കൈയിലെയും കാലിലെയും വിരലുകൾ വളയുക, വിരലിന്റെ ഉള്ളിലുള്ള അസ്ഥികൾ ദ്രവിച്ച് വിരലുകൾ ശോഷിച്ചു പോവുക, കൺപോള അടയ്ക്കാനും തുറക്കാനുമുള്ള ബുദ്ധിമുട്ട്, കൺപീലികളിലും പുരികങ്ങളിലെയും രോമം കൊഴിഞ്ഞു പോവുക, കൈമുട്ടുവരെയും കാൽമുട്ടുവരെയുള്ള പൂർണമായുള്ള മരവിപ്പ്, മൂക്കിലെ അസ്ഥികൾ ദ്രവിച്ചു പോകുന്നതിനാൽ മൂക്ക് പതിഞ്ഞു പോകുന്നു, കാലിലെ പാദങ്ങളിലെ അൾസർ എന്നിവയെല്ലാം കുഷ്ഠരോഗത്തിന്റെ 2ാം ഘട്ടത്തിൽ വരുന്നു. ഈ ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവർ കുഷ്ഠരോഗമാണെന്ന് തിരിച്ചറിയുന്നതും രോഗിയെ അറപ്പോടും വെറുപ്പോടും കൂടി കാണുന്നത്. ഏറ്റവും കൂടുതൽ അംഗവൈകല്യങ്ങൾ വരുന്ന രോഗം കൂടിയാണ് കുഷ്ഠരോഗം. ചികിത്സ. ആദ്യകാലങ്ങളിൽ കുഷ്ഠരോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മരോട്ടി എണ്ണയാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഇത് പ്രത്യേകിച്ച് ഫലമൊന്നും തന്നെ ഉണ്ടാക്കിയിരുന്നില്ല. പിന്നീട് ഡാപ്സോണിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ചികിത്സയിൽ നേരിയ പുരോഗതി വന്നു. എങ്കിൽ തന്നെയും ഡാപ്സോണിന്റെ ചികിത്സാ കാലാവധി വളരെ ദൈർഘ്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണമായും ഫലവത്താക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 1983 ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം മൾട്ടി ഡ്രഗ് തെറാപ്പി ആരംഭിച്ചു, അഥവാ വിവിധ ഔഷധ ചികിത്സ. ഇതിൽ 3 തരത്തിലുള്ള ഔഷധങ്ങൾ ഒരുമിച്ച് നൽകുന്നു. ഇതോടുകൂടി ചികിത്സാ കാലയളവ് അത്ഭുതകരമാമെണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരംഭത്തിൽ കണ്ടെത്തുന്ന ഒരു കുഷ്ഠരോഗത്തിന് 6 മാസത്തെ ചികിത്സ കൊണ്ട് പൂർണമായും ഭേദമാക്കാൻ കഴിയും. അല്പം